0: വചനങ്ങളിലൂടെ.
1: ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM 91.7 FM

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചുവാണ്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ അത് നമ്മുടെ ഫേസിൽ തന്നെ മനസ്സിലാക്കാം നമ്മൾ ഹാപ്പി ആണോ. ഇപ്പൊ എന്തൊക്കെ ആക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും കേട്ട് മനസ്സിലാകും മറ്റുള്ളവർക്ക്. ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പൊ കാണുന്നവർ തന്നെ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ചോദിക്കും എന്തുപറ്റി ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നാണ്. ഇനിയിപ്പോ ഇത്തിരി മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതും നമ്മൾ ആരോടും പറഞ്ഞില്ല എന്ന് വെക്കുക. എന്നിരുന്നാൽ കൂടി ആരെങ്കിലും ചോദിക്കും എന്തുപറ്റിയുടെ ആകെ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്ലൂമി ആയിട്ടിരിക്കണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ മാക്സിമം സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ആ സന്തോഷം നമ്മുടെ മുഖത്ത് കാണും, നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെങ്കിൽ അവരും സന്തോഷത്തോടുകൂടി ഇരിക്കും. ശരിക്കും എന്താ പറയുക, അപ്പൊ നമ്മുടെ വാട്സപ്പ് ഡി പി എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ അല്ലേ നമ്മൾ ഡി പി ആക്കി വെക്കുക, അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. Stay tuned.

നമ്മുടെ വാട്സപ്പ് ഡി പി അത് നമ്മുടെ ഫോട്ടോ ആണോ? റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു ആണ്. പലരുടെയും സ്വന്തം ഫോട്ടോ തന്നെയായിരിക്കും. ഇപ്പൊ ചില ആൾക്കാരെ കാണാറില്ലേ, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും സ്വന്തം ഫോട്ടോ ആയിരിക്കില്ല, ഒന്നുകിൽ വല്ല ചെടികളോ പൂക്കളോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കാം അത്, നമ്മൾ തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും. ചിലപ്പം ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ ഫോട്ടോ ഡി പി ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഫോട്ടോ ഇടാനായിട്ട് മടിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക, അപ്പൊ നമ്മളത് ഡി പി ഇടും. ഇനിയിപ്പം നമ്മളെ കാണാൻ കൊള്ളില്ല എന്ന് തോന്നിയിട്ടാണോ നമ്മൾ നമ്മുടെ ഫോട്ടോ അല്ലാതെ മറ്റുള്ളതെല്ലാം ഡി പി ആയിട്ട് വെക്കുന്നത്? അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. കാരണം ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഭംഗിയുണ്ട്. അത് എങ്ങനെയാണ് അളന്ന് നോക്കണതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന് കരുതുന്ന സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ മുഖം മാറ്റിവെക്കുന്നത്, നമ്മുടെ ഡി പി മാറ്റിവെക്കുന്നത്, ബ്ലാങ്ക് ഇടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും വെക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെയാണോ? ആരെങ്കിലും ഇപ്പോ സ്വന്തം ഫോട്ടോ മാറ്റി വേറെന്തെങ്കിലും ഡി പി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമല്ല, ചുമ്മാ ഒന്ന് ചോദിച്ചിരിക്കുന്നതാണ് അറിയാൻ വേണ്ടിയിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. സ്റ്റേ ട്യൂൻഡ്.

സ്വന്തം മുഖം മറച്ചുവെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ഡി പി ഇട്ടവരാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടിയുള്ളത് ഞാൻ ചച്ചു. ചില പോസ്റ്റുകളെല്ലാം വായിക്കുമ്പോൾ നമുക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഏയ് വേണ്ട എന്തിനാണ്. ചിലർ വിചാരിക്കും ഞാൻ ഇതിനെ കമന്റ് ചെയ്തത് വേറെ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ പോണത്, ആരെയും പോസ്റ്റ് ഇടട്ടെ, ആരെയും അത് വായിച്ചോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് നമ്മളതൊന്നും മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലരങ്ങനെയല്ല, തൊട്ടതിനും പിടിച്ചതിനും ആരെന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് കമന്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം മുഖം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്വന്തം മുഖം അല്ലെങ്കിൽ ഐഡന്റിറ്റി ഉള്ളവർ പ്രത്യേകിച്ചിട്ട് നെഗറ്റീവ് കമന്റുകൾ ഒന്നും തന്നെ ഇടാൻ മടിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വെക്കുന്നതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചു പറയാൻ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഇങ്ങനെ മുഖമില്ലാത്ത പല അക്കൗണ്ടുകളും പലരും തുടങ്ങി വെക്കുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവാറുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് ആർക്കും തന്നെ മുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ AI ക്രിയേറ്റഡ് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കാനായിട്ട് മറ്റുള്ളവരുടെ ഫോട്ടോ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് നെഗറ്റീവ് കമന്റുകൾ പറയാൻ പേടിയാണ് താനും എന്നാലോ പറയുകയും വേണം. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

എപ്പോഴെങ്കിലും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. സോഷ്യൽ മീഡിയയിലാണ് പലപ്പോഴും നമുക്ക് ഐഡന്റിറ്റി മറച്ചു വെക്കാൻ വളരെ എളുപ്പം. നമ്മൾ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഐഡന്റിറ്റി ഉണ്ട്, നമ്മളത് കാണിച്ചേ പറ്റും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിന് ആവശ്യമില്ല. ഒരാൾക്ക് തന്നെ എത്ര അക്കൗണ്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, എന്തും ചെയ്യാമെന്നുള്ളൊരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. പക്ഷേ എങ്ങനെ നിയന്ത്രിക്കും? കുറേയൊക്കെ നിയന്ത്രണം വന്ന് തുടങ്ങിയെങ്കിൽ കൂടി നെഗറ്റീവ് കമൻസ് പറയാനും മറ്റുള്ളവരെ മോശപ്പെടുത്താനും എല്ലാമാണ് പലരും സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം മുഖം മറച്ചു വെച്ചുകൊണ്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതും അതിൽ കൂടി മറ്റുള്ളവരെ വളരെ മോശപ്പെട്ട ഭാഷയിൽ അവരോട് സംസാരിക്കുന്നതും കാര്യങ്ങളെല്ലാം. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചെയ്യുന്നവർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു ആലോചിക്കേണ്ട ഒരു ബുദ്ധിയും വിവരമുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന നമ്മുടെ ഡി പി പോലും നമ്മൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡി പി ഇടാനായിട്ട് മടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ഡി പി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരുടെ ഫേസിന് എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാകും, ഒന്നുകിൽ കൈ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നിട്ടുണ്ടാകും. അവരങ്ങനെ ഒരു പ്രത്യേക ആംഗിളിലാണ് ഫോട്ടോ എടുത്തിട്ട് ഡി പി സെറ്റ് ചെയ്യും. ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. പക്ഷേ അതല്ലാത്തവരെല്ലാവരും സ്വന്തം ഫോട്ടോ വയ്ക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെക്കുന്നുണ്ട്. നമുക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ അവർ അതൊക്കെ സ്നേഹ ത്തിന്റെ ഒരു രൂപമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പെറ്റ്സിനെ, നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ് ചെയർ, ഇതെല്ലാം നമ്മൾ ഡി പി വെക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള സ്നേഹം. അപ്പൊ നമ്മൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതാണ് നമ്മൾ ഡി പി ആയിട്ടും നമ്മൾ സ്റ്റേറ്റസ് ആയിട്ടും അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

ോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഓഗസ്റ്റ് 10-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച എപ്പോഴും നല്ല ദിവസമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായൊരു ഡേ ആയി മാറട്ടെ എന്നുള്ള നല്ലൊരു വിശ്വസ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതായിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയുള്ള ആളുകളാണ് ലൈഫിൽ പെട്ടെന്ന് വിജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വായിച്ചു പോകാറുണ്ടല്ലേ. അങ്ങനെ ഞാൻ വായിച്ച ഒരു കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാം വിചാരിക്കുകയായിരുന്നു. ഓരോ നിമിഷത്തിനും വില കൽപ്പിക്കുന്നവരാണ് ലൈഫിൽ എപ്പോഴും വിജയമുണ്ടാക്കുക അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുക എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു മുൻഗണനാക്രമം ഉണ്ടാക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക. വിദഗ്ധമായിട്ട് സമയം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും നമുക്ക് ഫലപ്രദമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമ്മൾ സമയത്തെ കാണണം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്ന ഒരു ടൂളായിട്ട് സമയത്തെ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ഓരോ നിമിഷത്തിനും നമ്മൾ വില കൽപ്പിക്കണം എന്നുള്ള ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സ്പെഷ്യലി വിശ്വസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും സ്പെഷ്യൽ ആർക്കെങ്കിലും വിഷസ് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 10-ന് ഒരു സ്പെഷ്യൽ വിഷ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ എനിക്ക് അയക്കാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ വരുന്ന സമയത്ത് ഞാൻ നല്ല നല്ല പാട്ടുകൾ ഇതാ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യുന്നു. നമ്മൾ അടുത്ത പാട്ടിലേക്ക് കൂടി പോവുകയാണ് മോർണിംഗ് സവാരിയിൽ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

3 o'clock സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാമെന്ന് വിചാരിക്കുകയായിരുന്നു. കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി തളരുമ്പോഴൊക്കെ ചുറ്റിലും നോക്കുക, അവിടെ ഇനിയും ജയിക്കാൻ വെമ്പുന്ന മനുഷ്യരുണ്ടാകും. സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറഞ്ഞിട്ട് മുരളി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൽ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത് റിയാസ് ആണ്. എങ്ങനെയാണ് ഹെൽത്തൊക്കെ സെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. ഓ അടിപൊളി അടിപൊളി അടിപൊളി, സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ ആളും പറയുന്നുണ്ട് ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ, സെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വയ്യായ്ക്കൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്നു, സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഉമേഷിൻ്റെ മെസ്സേജ് ഉണ്ട്. സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തിരിച്ചും ഉമേഷിനും നല്ലൊരു ഡേ നമ്മൾ സ്നേഹത്തോടെ കൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ അൻസൽ ഹബീബ്, താങ്ക് യു അൻസൽ ഹബീബെ, താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട്, സിക്കൊക്കെ മാറി മാറി മാറി ഒക്കെ സെറ്റായി വന്നു. ഓക്കെ, താങ്ക് യു അൻസൽ, ഗുഡ് മോർണിംഗ്. തിരിച്ചും നല്ലൊരു മോർണിംഗ് നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ബാറ്റ്മാൻ, ഗുഡ് മോർണിംഗ് ആൾ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, അദ്ദേഹത്തിനും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അന്ന് മെസ്സേജിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, നമ്മൾക്ക് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. കൂടെ തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നൊക്കെയുള്ളത്. സ്പെഷ്യലി ഒന്ന് നോക്കി പോകുന്ന സമയത്ത് ഇന്ന് രസമുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ദിവസങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാ ദിവസത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അപ്ഡേറ്റ് യുവർ ബയോ ഡേ ആണ്. അങ്ങനെ ഒരു ദിവസമുണ്ട് കേട്ടോ. അത് എനിക്കത് പുതുതാണ് ഞാൻ പറഞ്ഞത്, പുതുതായിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യപ്പെട്ട ദിവസങ്ങളായിരിക്കാം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്ഡേറ്റ് യുവർ ബയോ, നമ്മളുടെ ബയോ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നമ്മൾ ചിലപ്പം ബയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാതെ കുറേ കാലമൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മളുടെ ബയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. പിന്നെ നമ്മളുടെ ഹൈലൈറ്റ് ചെയ്യാം, നമ്മുടെ ലേറ്റസ്റ്റ് സ്കിൽസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കുറേ കുറേ കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. അപ്ഡേറ്റ് യുവർ ബയോ ഡേ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, അയ്യോ കുറേ കാലമായല്ലോ ഇതിങ്ങനെ കിടക്കുന്നു, ഒന്ന് മാറ്റിയാലോ, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയാലോ എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോ ഒക്കെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത മെസ്സേജിലേക്ക്. ഓക്കെ, ഗെറ്റ് വെൽ സൂൺ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ട് രവിശങ്കർജിയുടെ മെസ്സേജ് ഉണ്ട്. താങ്ക് യു. ആളെനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞപോലെയുള്ള സ്പെഷ്യൽ വിഷസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് ഇപ്പം തന്നെ അയക്കാവുന്നതാണ്, 5000097 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി തരുവാണ്. കളിയാട്ടം സിനിമയിലെ പാട്ട് നമ്മൾ കേട്ട് തുടങ്ങുകയാണ്. ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ എന്താ പറയുക, ഒരു ഒരു മോർണിങ്ങിനൊക്കെ പറ്റിയൊരു ഒരു ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ പോകാൻ പറ്റിയൊരു പാട്ടാണ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്തുകൂടെ നമ്മളിങ്ങനെ പോകുന്ന എന്താ പറയുക, ആ മനോഹരമായ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

സുസുദീപ് ആത്മീകം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ജെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ശ്രീലങ്ക ക്രിക്കറ്റ് ഇലവനുമായിട്ട് നടന്ന ആ ഒരു മാച്ചിൽ നമ്മുടെ മുഹമ്മദ് സിറാജിന്റെ ആ ഒരു അതിഗംഭീര പ്രകടനം ആരും പ്രതീക്ഷിച്ചില്ല. ആൾ ഇത്രമാത്രം തകർപ്പനായിട്ട് ബാറ്റ് ചെയ്ത് മുന്നേറും എന്നുള്ളത് ആരും പെട്ടെന്ന് അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം 3 സിക്സ് അടിച്ചിട്ട് മുഹമ്മദ് സിറാജ് ഒരു ആവേശകരമായിട്ടുള്ളൊരു വിജയം നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഭയങ്കര കൗതുകം ഉള്ള ഉണർത്തുന്ന കുറേ കാഴ്ചകളും ആ ദിവസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം സിറാജ് മൈതാനത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരും അത്ര പ്രതീക്ഷിച്ചില്ല, ഇതിങ്ങനെ സംഭവിക്കാൻ പോവുകയാണെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, സിറാജ് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ബോൾ 6, സെക്കൻഡ് ബോൾ 6, തേർഡ് ബോൾ 6 അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സിറാജ് ഒന്ന് ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കോച്ചും അല്ലെങ്കിൽ ബാറ്റിംഗ് കോച്ചും ഒക്കെ ചെറിയ ചിരിയോടുകൂടി തന്നെയാണ് സിറാജിൻ്റെ ആ ഒരു ബാറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് മത്സരമൊക്കെ കഴിഞ്ഞ ശേഷം സിറാജിൻ്റെ ബാറ്റ് ലങ്കൻ താരങ്ങൾ വന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് അവർ വന്ന് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് മത്സരത്തിന് ശേഷമുള്ള ഇങ്ങനെയുള്ള കുറേ കൗതുകമുള്ള മൊമെൻസ് നമ്മളും കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കും. മാച്ച് ശ്രദ്ധിച്ചാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മത്സരശേഷം ഈ മടങ്ങുന്ന താരങ്ങൾ വന്നിട്ട് ജസ്റ്റ് ആ ബാറ്റിലൊന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. എന്താണ് ഈ ഒരു ബാറ്റിലുള്ളത് എന്നാണോ എന്നറിയില്ല. എന്തായാലും അവരൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 15 ഓഗസ്റ്റിനാണ് 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ആരംഭിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരംഭിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു കൗതുക വിശേഷം കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഏതായാലും ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ബിജു അദ്ദേഹത്തിനൊരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് നമ്മളും വിഷ് ചെയ്തുകൊണ്ടാണ് അടുത്ത പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നൗഫലിൻ്റെ മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് നൗഫൽ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു, ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. തിരിച്ചും നമ്മളും വിഷ് ചെയ്യുന്നു ഹ്യൂമിഡിറ്റി, അത് തീർച്ചയായിട്ടും ഹ്യൂമിഡിറ്റി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അങ്ങനെ. ഈ രാവിലെ 5:30 ആയപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇത് എത്ര ഉച്ചയാണോ സമയം എന്ന് വിചാരിച്ചു പോകുന്ന പോലെ പീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിലെ ഒരു പാട്ടാണ്. തുടക്കം സിനിമയിലെ ആ ഒരു ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദം, ചിത്രശേഷി നമുക്കൊരു ഒരു വിസ്മയം തന്നെയാണ് അല്ലേ. വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് മൂവിയായിരുന്നു തുടക്കം. നമ്മൾ വളരെ ആസ്വദിച്ച് കണ്ടൊരു സിനിമയായിരുന്നു. ആ സിനിമയിലെ നല്ലൊരു പാട്ടുണ്ട്, ആ ഒരു പാട്ടാണ് ഞാൻ ഇനി നിങ്ങൾക്കരികിലേക്ക് തരുന്നത്. മോർണിംഗ് സവാരിയിലൂടെ ജെന്നിസ നിങ്ങൾക്കൊപ്പം, ജേക്സ് ബിജോയുടെ മ്യൂസിക്കാണിത്. കേൾക്കാം നല്ലൊരു പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
0: This is Morning Safari. Morning Safari. Morning Safari. Morning
3: Safari. Malabar Golden Diamonds. Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ജസ്റ്റിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു സുപ്രഭാതം, തിരിച്ചും നല്ലൊരു ഡേ ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജീഷ് മട്ടക്കലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നാട്ടിലെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കി പോവുകയാണെങ്കിൽ നമുക്കറിയാം മഴയൊക്കെ കുറഞ്ഞു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ കുറവ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പല നദികളിലെയും ഒക്കെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, ക്യാമ്പുകളൊക്കെ പതുക്കെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചെങ്ങന്നൂർ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും അവിടെയൊക്കെ പല ഭാഗങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ കുറഞ്ഞു. അങ്ങനെ പല ആളുകളും ക്യാമ്പുകളൊക്കെ, പകുതിയോളം ആളുകളൊക്കെ ക്യാമ്പ് വിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി തന്നെ നമുക്കും പറയാനായിട്ടുള്ളത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഡിയർ വൺസിന് ഇനിയും സ്പെഷ്യൽ വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഓഗസ്റ്റ് 10 ഒരു ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ സുനോ ബോളിവുഡിൽ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് പരം സുന്ദരിയിലെ പാട്ട്.

0: സഫാരി ഓണം സമ്മാനമോണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്ന് 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫൽ കൂപ്പണിലൂടെ നേടാം. ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
4: ഹായ്, ഞാൻ ഹണി റോസ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: യു ആർ ലിസ്ണിംഗ് ടു
6: മോർണിംഗ് സഫാരി.
5: മോർണിംഗ് സഫാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Radio Suno 91.7 FM.
1: Kete kete kootu

0: എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

രാപ്പകൽ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 10-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ഡി കെ ഗുഡ് മോർണിംഗ് റേഡിയോസ് എന്നൊന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഫൈസലിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ട്, ഉറങ്ങാൻ കിടന്നാൽ രാവിലെ ഉണരുമോ എന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് പഠിച്ചു തമ്പുരാൻ എനിക്കായി നൽകിയ ഒരുപാട് പുലർക്കാലങ്ങളും കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളും എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ പേരുകൾ കൂടി മെൻഷൻ ചെയ്തിട്ടാണ് ഫൈസലിൻ്റെ മെസ്സേജ്. റിജേഷ്, മിനി, ആബിദ, ഷിജി, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, ദൗലത്ത്, ഷാനി, സാജിദ, നിഷ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മളുടെയും നല്ല നല്ല ആശംസകൾ പറയുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും വിചാരിക്കും കുറച്ചുകൂടെ ഒന്ന് സെറ്റാവാനായിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനായിട്ടുണ്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ചില ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് വലിയ മാറ്റങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ, 1% നമ്മൾ റെഡി ആവുക, അല്ലെങ്കിൽ ഓരോ ദിവസവും 1% വീതം റെഡി ആവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞ പോലെ ചില മൈക്രോ ഹാബിറ്റ്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ദിവസവും 2 പേജ് വായിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ വലിയ പ്ലാനിങ് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നും കുടിക്കുന്നതിൽ വെള്ളം കുടിക്കുന്ന, നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പം 1 ഗ്ലാസ് വെള്ളം കൂടുതൽ കൊടുക്കുക. ആരോഗ്യത്തിനായിട്ടൊരു ചെറിയ തുടക്കം നമ്മൾ കൊടുക്കുക. ഈ പറഞ്ഞപോലെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നമ്മൾ നടക്കുക. ഈ പറഞ്ഞപോലെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി, അല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, നാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുക. അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ വലിയ ലക്ഷ്യങ്ങളേക്കാൾ പ്രധാനം ദിവസവുമുള്ള ചെറിയ നല്ല ശീലങ്ങളാണ് എന്ന് പറയുന്ന രീതിക്കാണ് ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് നമ്മൾ കാണുക, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ അതിനൊരു തുടക്കമിടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ വലിയ തീരുമാനങ്ങൾ ചിലപ്പോൾ വേണം എന്നില്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ചെറിയൊരു ശീലമായിരിക്കാം. അപ്പം നിങ്ങളുടെ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ലൈഫിൽ വരുത്തിയ വലിയൊരു മാറ്റം എന്താണ്? ചെറിയ ശീലങ്ങൾ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ചിലപ്പോൾ കൊണ്ടു തന്നേക്കാം. ഇപ്പം നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ സംഗതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ അത് പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ ലൈഫിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയ ചെറിയ ശീലങ്ങൾ, നിങ്ങളൊരു തുടക്കമിട്ട ചെറിയ ശീലങ്ങൾ, ഇങ്ങനെ ചെറിയ ശീലം തുടക്കമിട്ടത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ലൈഫിൽ കാണാൻ പറ്റി എന്നറിയുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ തുടക്കമിട്ട ഒരു ചെറിയ ശീലം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നേരത്തെ എണീറ്റ് തുടങ്ങി, അല്ലെങ്കിൽ ചെറുതായിട്ട് നടന്നു തുടങ്ങി, അങ്ങനെ ചെറിയ ശീലങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ ചിലപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ഒരു ചെറിയ മാറ്റം, അല്ലെങ്കിൽ ചെറിയ തീരുമാനം കൊണ്ട് വലിയ മാറ്റം സംഭവിച്ചു എന്ന് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചൊന്നും വരത്തില്ല. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് അവർ മറുപടികൾ നൽകാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-4917, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും വരുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണിത്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, നീ എല്ലാ ദിവസവും.
1: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: റേഡിയോ സുനോ 91.7 FM
1: Qatar's happiness frequency now available on Amazon Music. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
3: സഫാരിയിൽ നിന്ന് 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫൽ കൂപ്പണിലൂടെ നേടാം. ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
2: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
3: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
10: Malabar Golden Diamonds. Morning Safari.
11: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
15: Just feel like you're
16: സ്റ്റുഡിയോകളിൽ സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന ടൈമിൽ ബഹൈസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ എൻ്റെ മെസ്സേജ് വായിക്കാത്തത് എന്ന്. എനിവേ, നല്ല ഗുഡ് മോർണിംഗ് ആൾക്ക് പറയുന്നു. ഷാജു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. അഷ്കർ പി ഹംസ ആളുടെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അനീസ് ഹമീദ്, ഗുഡ് മോർണിംഗ്, സുഖമാണെന്ന് വെക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അനീസിൻ്റെ വിശേഷങ്ങൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ രസമുള്ളൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മറ്റ് ദിവസത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ നോക്കുവാണെങ്കിൽ ഇന്ന് വ്ളോഗിംഗ് ഡേ ആണ്. നമുക്കറിയാം വ്ളോഗിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം വലിയ രീതിയിൽ മാറിപ്പോയി, എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് വ്ളോഗേഴ്സ് എന്ന് പറയുന്നൊരു എത്രമാത്രം ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വ്ളോഗർ ആവാനായിട്ട് അധികം സമയം വേണ്ട. ആർക്ക് വേണമെങ്കിലും ഒരു വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ്. നമ്മളെല്ലാവരും ഒരു വ്ളോഗേഴ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ന് വ്ളോഗിംഗ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുമായിട്ട് ആയിട്ട് അതൊരു കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. രാവിലെ അലാം മുഴങ്ങുന്നു, നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ടുള്ളൊരു ഒരു ഊർജം കുറച്ച് അകലെയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതേസമയം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ അത്രമാത്രം കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു പോകുന്ന ചില ദിവസങ്ങളിലെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് ഭയങ്കര മടിയാണല്ലോ, ഇന്ന് ദിവസം മൊത്തം മടിയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതെപ്പോഴും മടിയാവണം എന്നും ഇല്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ബോഡി നമുക്ക് നൽകുന്ന ഒരു സിഗ്നലായിട്ടൊക്കെ ചിലപ്പോൾ മടീനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അധികം വിശ്രമം കിട്ടാത്തതോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കുറച്ച് ക്ഷീണം നമുക്ക് കൂടുതലുള്ളതോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ നമ്മളത് മടിയായിട്ട് ചിലപ്പോൾ വിചാരിക്കും, ഭയങ്കര മടിയാ എനിക്ക്, വയ്യ മടിയാണേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ചിലപ്പോൾ അത് മടിയായിരിക്കത്തില്ല, നമുക്കൊരു വിശ്രമം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ക്ഷീണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ മടിയായിട്ട് ചില സമയത്ത് നമ്മൾ കണ്ടുപോവുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് മടി ദിനമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മടി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല, വല്ലപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വന്നു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അലസതയൊക്കെ നമുക്ക് വരുന്ന സമയത്ത് അതിനെങ്ങനെ മറികടക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മിനിറ്റിൽ താഴെ മാത്രം സമയമെടുക്കുന്ന ജോലികൾ അപ്പം തന്നെ ചെയ്തു തീർക്കുക. അതൊരു വലിയ ജോലിയാണെങ്കിൽ ആദ്യത്തെ 2 മിനിറ്റ് മാത്രം ചെയ്യുക, അത് പതുക്കെ കൂടുതൽ കൂടുതൽ സമയത്തിലേക്ക് നീണ്ടുകൊള്ളും എന്ന് പറയുന്ന രീതിയിലുള്ള തിയറിയൊക്കെ ഉണ്ട്. അത് എത്രമാത്രം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുക. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ അതൊക്കെ ചെയ്ത് പരീക്ഷിച്ചൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൂടി ഈ ദിവസത്തിനുണ്ട് എന്നുള്ള ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവാണ്. വർഗീസ് തോമസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ആർ കെ പാമ്പൂർ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജും എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക്, ഒരു തമിഴ് പാട്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
17: Chennai beats
18: Tamil head of the hour
19: in the art of podumakkolanda.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Hi, ഞാൻ സുജാ ചേച്ചിയാണ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

സി ഐ ഡി മൂസ പാട്ടിന്റെ പ്രഗതി ബാൻഡ് വേർഷനാണ് നമ്മളിപ്പോ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നിസാമിന്റെ മെസ്സേജ് ഉണ്ട്, സുഖമാണെന്ന്. ഓ സുഖം, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അജയ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 2 ദിവസം എന്ത് പറ്റി, സുഖമില്ല. അസുഖമില്ലാതിരുന്നു, പക്ഷേ ഇപ്പൊ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നേരെ ഒന്ന് പി ഒ ബോക്സിൽ പോയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോയി വരാം. അങ്ങനെ പി ഒ ബോക്സിൽ ഇന്ന് ഞാനൊരു ചരിത്രം കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. പല സ്ഥലങ്ങൾക്കും പഴയ പേരും പുതിയ പേരുകളും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പഴയ പുതിയ പേരുകളൊന്നും നമ്മൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് തേവലക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് ദേവലോകക്കര എന്നുള്ളൊരു പേരായിരുന്നു പഴയ പേര് എന്ന് പറയുന്നത്. പിന്നീട് അതാണത് ഈ ഒരു പുതിയ പേരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് ഷോണാദ്രി എന്ന് പറയുന്ന ഒരു പേരായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് ചെങ്ങന്നൂർ എന്ന് പറയുന്ന പേരായിട്ട് ആ സ്ഥലം മാറ്റപ്പെടുന്നത്. അങ്ങനെ നോക്കിപ്പോവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്. അതുപോലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആദ്യകാല പേര് ചെമ്പകശ്ശേരി എന്നുള്ളതായിരുന്നു അത്രേ. ഇനിയിപ്പോൾ തിരുവല്ലക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ തിരുവല്ലയുടെ ആദ്യകാല പേര് ശ്രീവല്ലഭപുരം എന്നായിരുന്നു തിരുവല്ലയുടെ ആദ്യകാല പേര്. പിന്നീടാണത് തിരുവല്ലയായിട്ട് മാറ്റപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിഗീതപുരം, ഇത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്? ഹരിഗീതപുരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്? ഇതിൽ കുറച്ചുത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്തിൻ്റെ പേര് കിട്ടും കേട്ടോ. ഹരിഗീതപുരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്? ഒന്ന് ആലോചിച്ചാൽ പകുതി ഉത്തരം അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കിട്ടും. 5000097 എന്ന നമ്പറിലേക്ക് ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്കൊന്ന് അയച്ചു തരാം. ഹരിഗീതപുരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരായിരിക്കും? ഓക്കെ, ഒന്ന് മനസ്സിലാ പേര് സ്ഥലപ്പേര് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചിടണേ. 5000097 എന്ന നമ്പറിലേക്ക്. ദ ഫൈസൽ ഇബ്രാഹിം ആണ് എനിക്ക് ആദ്യം അയച്ചു തന്നിട്ടുള്ളത്. കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്, ഒരു മാറ്റമില്ല, വളരെ ശരിയാണ്. ശ്രീ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, വെരി ഗുഡ് മോർണിംഗ് ശ്രീ. ശ്രീയും കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുള്ളത്. കറക്റ്റ് ആ സ്ഥലം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ തന്നിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇപ്പം പെട്ടെന്ന് മനസ്സ് പേര് വരുന്നുണ്ടെങ്കിൽ ഹരിഗീതപുരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്, അതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പകുതി ഉത്തരം അതിലുണ്ട്, ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ 5000097 നിങ്ങളുടെ മെസ്സേജ് പോരട്ടെ. പ്രവീൺ രവീന്ദ്രൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ആളും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പം മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇടി എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. റയാൻ ചോദിക്കുന്ന അതല്ല കേട്ടോ, തിരുവനന്തപുരം അല്ല, മറ്റൊരു സ്ഥലമാണ്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും കേട്ടോ.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Radio Suno 90.5.

0: sunt 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഇത് സെക്കൻഡ് എഡിഷനാണ്. ഖത്താര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ ഓഗസ്റ്റ് മാസം മുഴുവൻ ബിൽഡിംഗ് 41 അൽതുറായ പ്ലാനറ്റേറിയത്തിൽ സൗജന്യ സ്ക്രീനിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഇംഗ്ലീഷ്, അറബിക് എന്നീ രണ്ട് ഭാഷകളിലാണ് ഷോകൾ അവതരിപ്പിക്കുന്നത്. ഖത്തറിലെ വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ കണക്കുകളാണിത്.

ശ്രീലങ്കയ്ക്കെതിരായ വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ വലങ്കയ്യൻ ബാറ്റർ സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തി ബിസിസിഐ.

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
0: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച എപ്പോഴും നല്ല ദിവസം ആകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിഷയം ഇതുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ഒരുപാട് പേരുടെ മറുപടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പല സ്ഥലങ്ങളുടെയും പഴയ പേരുകളും പുതിയ പേരുകളും പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഹരിഗീതപുരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ്, പുതിയ പേരല്ല പഴയ പേരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ലിനി മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു, പത്തനാപുരമാണോ സ്ഥലം എന്ന് ചോദിച്ചു. പത്തനാപുരമല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബിർല എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്, റൈറ്റ് ആൻസർ തന്നെ അയച്ച് തന്നിട്ടുണ്ട്. സജീഷ് ബാബുവിൻ്റെ ഒരു വോയിസ് നോട്ടുണ്ട്, ഞാൻ തീർച്ചയായിട്ടും കേൾക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഗ്ലോറിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗ്ലോറി കറക്റ്റ് അല്ലേ അയക്കുന്നത്? അതെ, കറക്റ്റായിട്ട് തന്നെ പറയുന്നു. ജേക്കബ് തോമസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം അല്ല കേട്ടോ റൈറ്റ് ആൻസർ. പിന്നെ മൻസൂറാണ് മെസ്സേജ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഡി കെ കറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. സുബൈറിൻ്റെ മെസ്സേജ് ഉണ്ട്, സുബൈറും കറക്റ്റായിട്ട് തന്നെയാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജും ഉണ്ട്. കൂടുതൽ പേരും പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം അല്ല, റൈറ്റ് ആൻസർ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരത്തിൻ്റെ കുറച്ച് ഭാഗമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിഗീതപുരം എന്നുള്ളത് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേരാണ് കേട്ടോ. ആ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ന് വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്ളോഗിംഗ് ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മുടെ നാട്ടിലെ മഴ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്ത ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കുറച്ച് ഡിഫറെൻ്റാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അതെന്തൊക്കെയാണ്, ആരാണ് അദ്ദേഹം എന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Hi, I'm Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Morning Safari. Morning Safari. Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

തിരക്കഥ മൂവിയിലെ പാട്ട് നമ്മൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ് ആണ്. ഇനിയിപ്പോ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഈ ഒരു കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു വിശേഷത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പോവാണ്. കതാര വളരെ ഗംഭീരമായിട്ടുള്ള സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ പ്ലാനറ്റേറിയം ഷോസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. ചില ആളുകൾക്ക് ഭയങ്കര അധികം ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ പ്ലാനറ്റേറിയം ഷോസ്. ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിന് പല ദിവസങ്ങളിലായിട്ടാണ് ആ ഒരു കാര്യം ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു ഷോ വരാൻ പോകുന്നത് നാളെയാണ് കേട്ടോ, ഓഗസ്റ്റ് 11-ാം തീയതി ആയിരിക്കും. ഫസ്റ്റ് ഷോ നടക്കുന്നത് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ആയിരിക്കും. ദ പെർഫെക്റ്റ് ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് ആ ഒരു ഷോ നടക്കാനായിട്ട് പോകുന്നത്. സെക്കൻഡ് ഷോ വരുന്നത് 6 മണിക്കാണ്. അത് ദി ഗ്രേറ്റ് സോളാർ സിസ്റ്റം അഡ്വഞ്ചർ എന്ന് പറയുന്ന പേരിലായിരിക്കും ആ ഒരു പ്ലാനറ്റേറിയം ഷോ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓൺലൈൻ വഴി മാത്രമാണ് ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. രജിസ്ട്രേഷനായിട്ട് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1.5 മണിക്കൂർ മുൻപായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുകയും ചെയ്യണം. സീറ്റുകളൊക്കെ പരിമിതമാണ്, ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും. അപ്പം ബുക്കിംഗ് ടിക്കറ്റുകൾ ഷോയ്ക്ക് തലേ ദിവസം, അതായത് ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും പ്രവേശനമുണ്ട്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഖത്താരയുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്താര ഖത്തർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ആ പേജിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും QR കോഡ് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ചധികം ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇൻസ്റ്റാ പേജിലേക്ക് ഒന്ന് എത്തുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് ഇതാ വരുന്നത്.

കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.

0: സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ആക്ഷൻ
1: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ,
2: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. അൻസിൽ ഹബീബിന്റെ മെസ്സേജിങ്ങിനാണ് കൂടെ വണ്ടിയിലുള്ള ഫ്രണ്ട്സിനൊരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജംഷീദ ഫ്രം വയനാട്, സൗമ്യ ഫ്രം ആലപ്പുഴ, എൻ്റെ നാട്ടുകാരിയാണ്, ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജംഷീദ ആൻഡ് സൗമ്യ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു, ഒരു സ്പെഷ്യൽ ഡേ സ്നേഹത്തോട് വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിന്ന് വ്ളോഗിങ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു വ്ളോഗറെ ഇന്ന് മോർണിംഗ് ഷോയിൽ, മോർണിംഗ് സവാരിയിൽ കൊണ്ടുവരാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയ സമയത്താണ്, ഈ സമയത്ത് ഈ അടുത്ത് മഴ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായി നിന്ന സമയത്ത് ഒരാളുടെ വ്ളോഗ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് തോന്നുന്നത് കോട്ടയം സൈഡിലേക്കുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് ആ വീഡിയോ ശ്രദ്ധിക്കാനായിട്ടുള്ള സാധ്യത. കാരണം ആ ഒരു വ്ളോഗർ പറയുന്നത് കൂടുതലും കോട്ടയം, വാരിശ്ശേരി, തെള്ളകം, അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങൾ, അവിടെയുള്ള സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പേരുകളും അവിടുത്തെ വെള്ളം എത്രമാത്രം ഉണ്ട്, ആ ഒരു ഭാഗം വെള്ളമൊക്കെ കൂടുതൽ കയറുന്ന ഒരു ഏരിയയാണ് വാരിശ്ശേരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലെ വെള്ളം എത്രമാത്രം ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ, ഈ വഴി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ, പല വീഡിയോസ് ഇരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മലയാളിയല്ല, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് അറിയുന്ന മലയാളത്തിൽ അദ്ദേഹം വീഡിയോസ് ഇടുമായിരുന്നു. ഒരു ഭായിയാണ്. അപ്പം അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ശ്രദ്ധിക്കപ്പെട്ടു കേട്ടോ. ആ ഒരു കോട്ടയം ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ ഉള്ള ആളുകളൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പെട്ടെന്ന് വൈറലായി മാറിക്കഴിഞ്ഞു. നാട്ടിലെ തന്നെ പല ന്യൂസ് ചാനൽസും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കുകയും പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കും ആ ഒരു ഭായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മലയാളത്തിൽ കുറച്ച് രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് വരിക. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് വിളിക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇന്ന് വ്ളോഗിങ് ഡേ ആണല്ലോ, അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗർ തന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഈ മഴ സമയത്ത് വൈറലായ ഒരു വ്യക്തി എന്നതിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ബായിനെ ഒന്ന് പരിചയപ്പെടാം. ബായ്, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
0: ബായ്. ഇത് ഖത്തറിലെ റേഡിയോ സുനോ എന്ന് പറഞ്ഞ FM റേഡിയോയിൽ നിന്നാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, കാരണം എന്റെ സ്ഥലം കോട്ടയാണ്. കോട്ടയം പുതുപ്പള്ളി.
1: പുതുപ്പള്ളി, ഓ, ഞാൻ പുതുപ്പള്ളിയിലെ കൊറേ വീഡിയോ പിടിച്ചായിരുന്നു. നേരത്തെ
0: എന്തൊക്കെയാ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്?
1: സുഖം സുഖം തന്നെ.
0: ഓക്കെ.
1: നമ്മൾ ഇവിടെ ഇവിടെ വരിശ്ശേരി ഒരു ഇവിടെ വന്നു, വരിശ്ശേരി ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ വന്നു. അപ്പം അപ്പൊ തന്നെ മാഡമിന്റെ കോൾ വന്നു. അങ്ങനെ
0: വിളിച്ചെന്താന്ന് ചോദിച്ചാൽ, ഈ മഴക്കാലത്ത് ബായിനെ എല്ലാരും അറിഞ്ഞു. ബായ് വാരിശ്ശേരി ഭാഗത്തെ വീഡിയോസ് ഇട്ട് വൈറലായി പോയി അല്ലേ?
1: അതെ അതെ അതെ. ഹായ് സുഖം സുഖം. ഒരു ഖത്തറിന്റെ ഒരു മാഡം ഫോൺ വിളിച്ചു, അത് ഒന്ന് സംസാരിക്കാം. ഓക്കെ, ബൈ, പറയൂ.
0: ആ ഓക്കെ. അപ്പൊ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച എന്തുകൊണ്ടാണ്? മഴ സമയമാണ് എല്ലാരും.
1: മഴ സമയത്തില് ഞാൻ ഇവിടെ തള്ളകം ജോലിക്ക് പോയായിരുന്നു. പിന്നെ തള്ളകം ജോലി ചെയ്ത് വരുമ്പം കണ്ടു തള്ളകം ടു പേരൂർ പോന്ന് വൈകിയാണ്. ഓ, ഒത്തിരി സ്പീഡില് വെള്ളം വരുന്നു. പിന്നെ കൊറേ ചേട്ടന്മാർ ഉണ്ടായിരുന്നു, ചേട്ടന്മാർക്ക് ചോദിച്ചു. ആ ചേട്ടന്മാർ പറയുന്നു, ബൈ, രാവിലെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു, ഇപ്പം പെട്ടെന്ന് വെള്ളം ഇവിടെ വരായി. ഇനി ഞാൻ ഉദ്ദേശിച്ച ഇതിന്റെ ഒരു വീഡിയോ ഇടുക, ആൾക്കാരുടെ ഉപകാരമാവും. വെള്ളം നോക്കി പോങ്ങി വരുന്നു. അതുകൊണ്ടാണ്
0: വീഡിയോ ഇട്ടത്. പക്ഷെ അത് എല്ലാരും ശ്രദ്ധിച്ചു അല്ലേ? ബായിയുടെ വീഡിയോ എല്ലാരും ശ്രദ്ധിച്ചു.
1: അതെ അതെ അതെ.
0: TV ചാനലിൽ വന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തു അല്ലേ നാട്ടില്?
1: ആ, ഉണ്ട് ഉണ്ട്. അവിടെ കോമഡി ചെയ്യുന്ന ആ ചേട്ടന്മാരും പറഞ്ഞു, അവരും അവരുടെ കൂട്ടത്തിൽ കോമഡി ചെയ്യാൻ പോവാൻ. പക്ഷേ
0: അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നാട്ടിലേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാരും വന്ന് സംസാരിച്ചു തുടങ്ങിയോ? പുറത്തുള്ള ആളുകളൊക്കെ കാണുമ്പോ ബായ് എന്തൊരു വിശേഷം എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയോ?
1: ഓ, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിന് ഇറങ്ങുമ്പോ അപ്പൊ തന്നെ സൈക്കിൾ ആയിട്ട് പെട്ടെന്നത്തെ ജോലി സ്ഥലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പോയെങ്കിൽ ആൾക്കാർ വണ്ടി ഇവിടെ നിൽക്കുക അല്ലെച്ചിട്ട് ആയി ബായ് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ വണ്ടി ബ്ലോക്ക്. അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും സന്തോഷം.
0: അപ്പൊ ശരിക്കും എവിടെയാണ്, ശരിക്കും ഏതാ സ്ഥലം, ഏതാണ്?
1: ഞാൻ ആസാമിയാണ്. എന്റെ പേര് ഹൈബുർ റഹ്മാൻ. ആസാം ഗുവാഹത്തി നൊഗാവ് ഡിസ്ട്രിക്ട് പറയും.
0: എത്ര വർഷമായി കോട്ടയത്ത് എത്തിയിട്ട്?
1: ഇവിടെ 11 വർഷം കഴിഞ്ഞു, 12 വർഷം ആവുന്നു.
0: ആകുന്നു. ഓ, അടിപൊളി. മലയാളമൊക്കെ ഭയങ്കര ഫ്ലുവന്റ് ആണല്ലോ. അപ്പൊ സാധാരണ വീഡിയോയിൽ എങ്ങനെ പറയുക, വാരിശ്ശേരി ഏതൊക്കെ കൊറേ സ്ഥലങ്ങൾ പറയുമല്ലോ.
1: അതെ, ഇപ്പം വീഡിയോ തുടങ്ങുമ്പം ആദ്യം മലയാളി ചേട്ടന്മാർക്ക് പറയുക. മലയാളി ചേട്ടന്മാർ നന്നായിട്ട് പറയും, ഈ സ്ഥലത്തിന് പേര് ഇങ്ങനെ ഇങ്ങനെ ആണ് തുടങ്ങുന്നത്. അങ്ങനെ
0: അടിപൊളി.
1: അപ്പൊ എനിക്ക് അറിയത്തില്ലല്ലോ.
0: അതെ അതെ അതെ, പക്ഷെ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, സൂപ്പർ ആണ് കേട്ടോ.
1: ഓക്കെ മാം, എല്ലാവർക്കും പറയുന്നത് ആരേഷ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തരും. യൂട്യൂബ് വൈറലായില്ല, ഇൻസ്റ്റാഗ്രാം വൈറലായില്ല.
0: ഓക്കെ, ഇൻസ്റ്റാ ഹാൻഡിലിന്റെ പേരെന്താണ്? ഇൻസ്റ്റാ അക്കൗണ്ടിന്റെ പേരെന്താ?
1: അത് തന്നെ ആരേഷ് ബ്ലോഗ്.
0: ആർഎച്ച് ബ്ലോഗ് അല്ലേ?
1: അതെ അതെ, അത് തന്നെ. യൂട്യൂബ് അത് തന്നെ,
0: അത് തന്നെ.
1: അപ്പൊ പേജ് അത് തന്നെ.
0: അപ്പൊ എന്തായാലും ഗംഭീരായിട്ട് മുന്നോട്ട് പോകട്ടെ, സൂപ്പർ ഡ്യൂപ്പർ ആവട്ടെ.
1: താങ്ക് യു സോ മച്ച്.
0: അടിപൊളിയല്ലേ, ആളുടെ സംസാരം കേൾക്കാനായിട്ട് ഭയങ്കര രസമല്ലേ. അപ്പൊ എന്തായാലും ആളുടെ വിശേഷങ്ങൾ ഭായിയാണ്, അപ്പൊ അദ്ദേഹം രസമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങനെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പുതുപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ ലിജോ ജോസഫ് എത്തിയിട്ടുണ്ട് പുതുപ്പള്ളി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും ആ ഒരു വൈറൽ വിശേഷം അറിഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് നമ്മൾ പോവാണിപ്പോ മോർണിംഗ് സവാരിയിൽ.
2: Radio Suno 91.7 FM, Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: Hi, this is Sushin Shyam.
6: You are listening to
5: Radio Suno 91.7.
6: You're listening to Morning Safari.
7: Morning Safari. Only on Radio Suno.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ദിവസമാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ ഹൈഡൻ സീക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ചെറിയ സൂചനകളിലൂടെ ഒരു സിനിമ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് അധികം എന്താ പറയുക, ഞാൻ ഒറ്റവരി സൂചനകളാണ്, ഒറ്റവാക്ക് സൂചനകളാണ് ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ സിനിമ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യേണ്ട സമയമാണ്. നേരെ പോകാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2026 റിലീസായ സിനിമയാണത്. 2026 റിലീസായ സിനിമയാണ്. അടുത്തൊരു സൂചന പറയുകയാണെങ്കിൽ കോളേജ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നൊരു സൂചന, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിഷ്ണു വിജയാണ്. ഓക്കെ, ഏതായിരിക്കും ചിത്രം എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2026 റിലീസായ വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത കോളേജ് ഒരു സൂചനയുള്ള ചിത്രം ഏതാണ്? പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ, 5000917 എന്ന നമ്പറിലേക്ക്. അൻഫാലിൻ്റെ മെസ്സേജ് ഉണ്ട്, നിസ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഓക്കെയാണ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, സെറ്റായി വരുന്നു, ഓക്കെ ആയി വരുന്നു അൻഫാലെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇന്നലെ കുറച്ച് പേർക്ക് ഉത്തരം കിട്ടി, ബാക്കി മനസ്സിലേക്ക് ഉത്തരം വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ, 5000917 എന്ന നമ്പറിലേക്ക്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ചെറിയ കുറച്ച് സൂചനകളൊക്കെ നൽകി, പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഉത്തരവായിച്ചു കേട്ടോ. സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന ടൈമിൽ കുറച്ച് ചിന്ന ചിന്ന സൂചനകളായിരുന്നു ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും സിനിമ ഏതാണ് എന്നുള്ളത് മനസ്സിലായി. 2026 റിലീസായ സിനിമയാണിത്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിഷ്ണു വിജയാണ്. കോളേജ് ഒരു സൂചനയാണ്. ഏതാണ് ഈ ചിത്രം എന്നറിയാമോ എന്ന് ചോദിച്ച സമയത്ത് വാഴ 2 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. വാഴ 2 അല്ലാട്ടോ, റൈറ്റ് ആൻസർ വേറൊരു സിനിമയാണ്. ഓക്കെ, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ. ഇതിൽ നമ്മളിങ്ങനെ ഫുട്ബോൾ ലോകം മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ബ്രസീൽ ടീം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ നമ്മൾ ഭയങ്കരധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കാനായിട്ട് ബ്രസീൽ ടീം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന സമയത്ത് അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊൽക്കത്തയിലേക്ക് വരാൻ പോകുന്നത് ബ്രസീലിൻ്റെ ഒരു യുവനിര ടീമായിരിക്കും കളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്നിങ്ങനെ സൂചനകൾ കേൾക്കുന്നത്. കൺഫേം അല്ല, ജസ്റ്റ് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കേൾക്കുന്നത് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ്, യുവനിരയാകില്ല ഇന്ത്യയിലേക്ക് പൂർണ്ണമായിട്ടും എത്താനായിട്ട് പോകുന്നത്. അതായത് യുവ ബ്രസീൽ ടീമായിരിക്കും കളിക്കാനായിട്ട് കൊൽക്കത്തയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും യുവനിരയാകില്ല, കുറച്ച് പ്രധാനപ്പെട്ട താരങ്ങൾ ടീമിലുണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ട് യുവതാരങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ ഉള്ളൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടീമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധ്യമാവുക. 3 ഒക്ടോബർ കൊൽക്കത്തയിലാണ് ഇന്ത്യ ബ്രസീൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്നുള്ളതാണ്. ആരൊക്കെയായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഭയങ്കര കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മത്സരം തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പുതുനിരയുടെ ഒരു വരവും ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ കൂടിയിട്ട് എത്തട്ടെ, തകർപ്പനാവട്ടെ മത്സരങ്ങൾ എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് പോവാണ്. വിഷ്ണു റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, നികേഷ് റൈറ്റ് ആൻസർ ആണ്, മധുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, നസീമിൻ്റെ മെസ്സേജ് ഉണ്ട്, രഞ്ജിത്ത് റൈറ്റ് ആൻസർ അയക്കുന്നു, സജീറിൻ്റെ മെസ്സേജ് ഉണ്ട്, ജസ്റ്റിജി കറക്റ്റാണ് കേട്ടോ, ഐശ്വര്യ മഹേഷിൻ്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. നെക്സ്റ്റ് ഷിനാദിൻ്റെ മെസ്സേജാണ്, ഷിനാദും കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. ഐ മീൻ ഗുഡ് മോർണിംഗ് അൻസൽ ഹബീബും റൈറ്റ് ആൻസറാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം കേട്ടു തുടങ്ങിയവർക്ക് ശരി ഉത്തരങ്ങൾ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്.
4: Chennai beats
5: Tamil head of the hour
6: in the art of podumakkolanda
3: ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എന്ന് പറയുന്നുണ്ട്. 2026 റിലീസായ സിനിമയാണിത്. കോളേജ് ഒരു സൂചനയാണ്. വിഷ്ണു വിജയ് ആണ് ഈ സിനിമയുടെ മ്യൂസിക്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
3: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ഫസ്റ്റ് ഈ മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്. സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കതാര കൾച്ചറൽ വില്ലേജ്, നമുക്കറിയാവുന്ന പോലെ കതാര ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഫോൾക്കൺ എക്സിബിഷൻ സഹൈൽ എന്ന് പറഞ്ഞ ആ ഒരു എക്സിബിഷനെ കുറിച്ച് നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. എല്ലാ എഡിഷൻസും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്, അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സിബിഷൻ്റെ അടുത്തൊരു ഒരു എഡിഷൻ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. സെപ്റ്റംബർ മാസത്തിലായിരിക്കും അടുത്ത എഡിഷൻ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്ത് 12 വരെ ആയിരിക്കും കതാര ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഫാൽക്കൺ എക്സിബിഷൻ സഹൈൽ നടക്കാനായിട്ട് പോകുന്നത്. 10th എഡിഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കതാര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷനാണ് ആ ഒരു കാര്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിഗംഭീരമായിട്ടായിരിക്കും അടുത്ത എഡിഷനും വരാനായിട്ട് പോകുന്നത്. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എല്ലാവരുടെയും റൈറ്റ് ആൻസറാണ് കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. ജാസിർ ഹുസൈൻ എൻ്റെ അടുത്ത് സൂചന ചോദിച്ചു ഓൺ ദ സ്പോട്ടിൽ തന്നെ ആളുടെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിജോ ജോസഫ് റൈറ്റ് ആൻസറാണ്. അൻഫാൽ പ്രേമലു ആണോ എന്ന് ചോദിച്ചു. പ്രേമലു അല്ല കേട്ടോ റൈറ്റ് ആൻസർ, വേറൊരു മൂവിയാണ്. വർഗീസ് തോമസ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് വർഗീസ്. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ച സൂചനകൾ ഇതാ ഇങ്ങനെയായിരുന്നു. 2026 റിലീസായ സിനിമയാണ് കോളേജ്. ഒരു സൂചനയാണ് ഈ സിനിമയുടെ. വിഷ്ണു വിജയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാ വീണ്ടും അമീൻ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇതായിരുന്നു ചോദ്യം കേട്ടോ. കോളേജാണ് സൂചന. 2026 റിലീസായ മൂവി. വിഷ്ണു വിജയ് ആയിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതായിരുന്നു നമ്മളുടെ സൂചനകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ആൻസർ അമീൻ അയക്കുന്നു, ഞാൻ ഉത്തരം പറയട്ടെ. ഓക്കെ, ചോക്കോ പൈയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുനോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഇതാ പടപെടാന്ന് എനിക്ക് വീണ്ടും ഉത്തരങ്ങൾ, ഇതാ ഇപ്പം കേൾക്കുന്നവരുടെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമീൻ കറക്റ്റാണ്, റൈറ്റ് ആൻസറാണ്. ഷഹീൻ മജീദിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, കറക്റ്റാണ്. നെക്സ്റ്റ് റനീസിൻ്റെ മെസ്സേജാണ്. റനീസെ കറക്റ്റാണ്, ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. അതുൽ കൃഷ്ണയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും ശരി ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും മെസ്സേജിലേക്ക് എത്താനുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരേക്കും എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ആ ചിത്രം? അതിരടി. അതെ, അതിരടി എന്ന് പറയുന്ന മൂവിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഹൈഡൻ സീക്കിലൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പേരും ശ്രീവിത്തരങ്ങൾ നൽകി, കുറച്ച് പേർക്ക് മാത്രമേ ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങടേക്കുമൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സജീർ സഞ്ജു എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സജീർ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് മോർണിംഗ് സവാരി, ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 9 കഴിഞ്ഞ് 45 ആണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിരടിയിലെ ഒരു അടിപൊളി പാട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നത്. ഇന്നത്തെ തിങ്കളാഴ്ച ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായി മാറട്ടെ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഇത് സെക്കൻഡ് എഡിഷനാണ്. കത്താര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ ഓഗസ്റ്റ് മാസം മുഴുവൻ ബിൽഡിംഗ് 41 അൽതുറായ പ്ലാനറ്റേറിയത്തിൽ സൗജന്യ സ്ക്രീനിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഇംഗ്ലീഷ്, അറബിക് എന്നീ രണ്ട് ഭാഷകളിലാണ് ഷോകൾ അവതരിപ്പിക്കുന്നത്. ഖത്തറിലെ വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ കണക്കുകളാണിത്. ശ്രീലങ്കയ്ക്കെതിരായ വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ വലങ്കയ്യൻ ബാറ്റർ സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തി BCCI. ടീമിൽ വലങ്കയ്യൻ ബാറ്റർ സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തി BCCI.

ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിയുമ്പോൾ ഹോം ഡെലിവറി അങ്ങടിക്ക് തുടങ്ങാൻ സമയമായി കഴിഞ്ഞു. എന്തായാലും അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മൺഡേ മോർണിംഗ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ്. ഇന്ന് ഞാൻ നല്ല പോലെ ഉണ്ടല്ലോ, ഉറങ്ങി എഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉഷാറുണ്ട്. ഓ, ഇന്നത്തെ ദിവസം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നമുക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, കറക്റ്റ് ഉറക്കം ശരിയല്ലെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ കാലവും കൂടി ആയതുകൊണ്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഒരു ത്രൂ ഔട്ട് ദ ഡേ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ദ ഹോൾ ഡേ നമ്മൾ ഭയങ്കര മൂടിയായിട്ടിരിക്കും. ചില സമയത്ത് ദേഷ്യം വരും, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നൂല മനസ്സുകൊണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങളാണെന്നേ. അപ്പം ഇതുപോലെയാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്നുണ്ടെങ്കിൽ നല്ല പാട്ടുകളൊക്കെ വെച്ചുതരാം. നിങ്ങളെ ഒന്ന് ഉഷാറാക്കാനായിട്ട് ഞാൻ ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്നും കൂടി മെസ്സേജ് അയച്ചോളൂ 5000997 ഞാൻ കൂടെ തന്നെയുണ്ട്. ഇനി കുറച്ചധികം നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കതേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM. ബി പോസിറ്റീവ്, ബി ഹാപ്പി ആൻഡ് ബി എനർജറ്റിക്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹോം ഡെലിവറി.
0: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

സുജാത ചേച്ചി പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറി ആണ്. അശ്വിയാണ് കൂടെ ഉള്ളത്. എനിക്കിപ്പോ ഉണ്ടല്ലോ, ഈ സമയത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സജീഷിന്റെ മെസ്സേജാണ്. സജീഷ്, സരീഷ, ഓക്കെ, ആളുടെ ഒരു അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഷ്ടമി എന്ന് പറയുന്നൊരു ബസ്സിന്റെ ഒരു പിക്ചറാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇത് ശരിക്കുള്ളതാണോ അതോ AI ആണോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റൂലെന്നേ, അതാണ് പ്രശ്നം. ഇതിപ്പം എവിടെ ഉള്ളതാണെന്ന് വരെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഷ്ടമി, റൈസ് അബൌ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഒരു ഇത് അയച്ചു തന്നിരിക്കുകയാണ്. ഇത് എവിടെയാണ് സംഭവം എനിക്കറിയില്ല. ഇത് എവിടെയാണ്, വളയമോ? ഓക്കെ, എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ബസ്സിൻ്റെ പേര് അത് AI ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിനിടയിൽ മറാഠി സോങ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഗേഷിനോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഇരുന്നിട്ട് മറാഠി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇട്ട് തരുമേ? കുവൈറ്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയത്ത് നല്ല പാട്ടുകൾ വെച്ച് തരാം. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എനിക്ക് ചിലർ അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ആൻഡ് അതിനിടയിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനീഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ലേ, നല്ല പാട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച് തരാമെന്ന്. ഒരാൾ എനിക്ക് അയച്ചതൊക്കെ തന്നെ ജേ വെച്ച് തുടങ്ങുന്ന പാട്ടുകളാണ്, അല്ലെങ്കിൽ ജാ വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു എന്താണെന്ന് അറിയില്ല, ഇന്ന് ഭയങ്കര ഒരു ഭയങ്കര ഉഷാറായതുകൊണ്ടാണ് തോന്നുന്നത്. ഫുൾ എല്ലാം ഒരേ ലെറ്ററിൽ തുടങ്ങുന്ന പാട്ടൊക്കെ അയച്ചിരിക്കുന്ന മീൻ. എന്തായാലും ചോദിച്ചിരിക്കുന്ന പാട്ടുകൾ ഇതൊക്കെയാണ്.

0: എന്ത് ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഹിന്ദി സോങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സോങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1: ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ സോങ് ഒക്കെയാണ് ഇപ്പൊ കയ്യിലുള്ളത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എന്റെ വകയും കൂടി ലിസ്റ്റിലേക്ക് ഇരിക്കട്ടെ.

അപ്പൊ എന്തായാലും ഈ പാട്ടൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ മറാഠി സോങ് പ്ലേ ചെയ്തത്, ഞാൻ കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത ഗുലാബി സാഡി സോങ്ങിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ടുഡേസ് ഡേറ്റ് ഇസ് 10, സോ 10th ലെറ്റർ ഇസ് ജെ. യോട്ടോ മോനെ, അതുകൊണ്ടാണല്ലേ അയച്ചത്. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു പാട്ട് കേട്ടിരിക്കൂ, എനിക്ക് കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി ഞാൻ തിരിച്ചെത്താം ആതിഫ് അസ്ലമിന്റെ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം രാമയ്യ വസ്താവയ്യ. ഈ സിനിമ ഏതിന്റെ ഹിന്ദി റീമേക്കാണെന്ന് അറിയോ? ഓർമ്മയിലുണ്ടോ? ഒരു തമിഴ് സിനിമയുടെയാണ്. പെട്ടെന്ന് അയച്ചു കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ, പെട്ടെന്ന് അയച്ചോ, നോക്കിയിട്ട് വന്നിട്ട് പറയരുത്.

0: തീവണ്ടിയിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനുണ്ടല്ലോ ഇങ്ങനെ ഓരോരോ നമ്മളെ ന്യൂസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആഡുകൾ വരുമല്ലോ. ഈ ആഡുകൾ വരാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ നാട്ടിലത്തെ ഒക്കെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ വരുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പ്ലേറ്റ്, സ്പൂണ് അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ, ഇതിനൊക്കെ ഭയങ്കര ഓഫർ എന്നൊക്കെ പറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നാട്ടിലത്തെ ന്യൂസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കാൻ നേരത്ത് അങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ ഭയങ്കര ഓഫർ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇനിയിപ്പോൾ ഓണമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. കാരണം ഓണസമയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഐറ്റം വാങ്ങുക. ചിലപ്പോൾ നല്ല പാത്രങ്ങൾ കിട്ടുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഒബ്സഷനാട്ടോ, നല്ല ഭംഗിയുള്ള പാത്രം, നല്ല സ്പൂണ്, നല്ല അതുപോലത്തെ ഗ്ലാസ് അല്ലെങ്കിൽ നല്ല നല്ല പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ മേടിച്ച് അടുക്കി അടുക്കി വയ്ക്കും. നമ്മുടെ ഷോക്കേസിൽ അടുക്കി വയ്ക്കുക എന്ന് പറയുന്ന പോലെ എവിടെയെങ്കിലും നമ്മുടെ ചിലപ്പോൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഒരു സ്പെഷ്യൽ അലമാര അതിന് വേണ്ടിയിട്ടുണ്ടാവും. കുറേ പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ അമ്മമാരുടെ സ്വഭാവം അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. നാട്ടിലാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മമാർ ഇതുപോലെ കുറേ പാത്രങ്ങൾ ശേഖരിച്ച് വയ്ക്കും, എന്നിട്ട് അതൊക്കെ യൂസ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അവസാനം നമുക്ക് കിട്ടുന്ന സ്റ്റീലിൻ്റെ ആ ഒരു തട്ട് മാത്രമായിരിക്കും. എത്രയൊക്കെ വിചാരിച്ചാലും അത് കിട്ടൂല. ചോദിക്കുമ്പോൾ പറയും അത് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനുള്ളതാ ഫുഡെന്ന്. ഗസ്റ്റ് വരുമ്പോൾ മാത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ച് അവിടെ ഇരുന്നിട്ട് പൊടി അടിക്കത്തേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ആ പ്ലേറ്റിലോട്ട് ഫുഡ് തരത്തുമില്ല. ഇത് എപ്പോഴും മിക്ക വീട്ടിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുപോലൊരു അമ്മയാണോ നിങ്ങൾക്കുള്ളത്? അതുപോലെ ഇങ്ങനെ മാറ്റി വെച്ച് ഭയങ്കരമായിട്ട് ശേഖരിക്കാനൊക്കെ ഇഷ്ടമുള്ള അങ്ങനെ ഒരാളാണോ? ചില ആൾക്കാർക്ക് ചിലപ്പം ഈ ശേഖരങ്ങളിൽ പുതിയ പാത്രങ്ങൾ മാത്രമായിരിക്കില്ല കേട്ടോ, ഈ യൂസ് ചെയ്ത പാത്രങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവുക ഒന്നെങ്കിൽ ഹോർലിക്സ് കുപ്പി, ബൂസ്റ്റിൻ്റെ കുപ്പി, ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖത്തറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗേർട്ടിൻ്റെ ഡബ്ബ, അതൊക്കെ ആയിരിക്കും നമ്മൾ വയ്ക്കും. പക്ഷെ ഞാൻ നാട്ടിലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അമ്മമാർ ശേഖരിച്ച് വയ്ക്കുന്ന കുപ്പി ഏതാണ്? അതൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക 5000097. ഇതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചതിന് ഇവിടെ ഭയങ്കര ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചോദിച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാൻ നിന്നാൽ ശരിയാവില്ല എന്ന്. അത് പറഞ്ഞപ്പോഴേ ഇവിടെ സന്ദീപ് പോകുന്നുണ്ട്. സന്ദീപ് എങ്ങനെ വന്നേ? സന്ദീപ് ഇവിടെ എന്തോ എടുക്കാൻ വന്നതാ,
1: ഫോൺ എടുക്കാൻ വന്നേ.
0: അപ്പൊ സന്ദീപിനോട് എനിക്ക് ചോദിക്കാനുള്ളതേ,
1: ചോദ്യമാണോ?
0: ചോദ്യമല്ല, നാട്ടില് ഈ അമ്മമാർക്കുള്ള ഒരു ശീലമുണ്ട്, ഒന്നെങ്കില് പുതിയ പ്ലേറ്റുകളൊക്കെ മേടിക്കും. ഭയങ്കര ഇഷ്ടം മേടിക്കാനോ പ്ലേറ്റോ അല്ലെങ്കിൽ പാത്രമോ നമുക്ക് തരൂല. സ്റ്റീലിന്റെ പ്ലേറ്റിലെ ഫുഡ് ഇട്ട് തരുള്ളൂ. ചോദിക്കുമ്പോ പറയും
1: ഗസ്റ്റ് വരുമ്പോ എടുക്കാനാണ്. ഇത് ഇതേ സംഭവമുണ്ട് തട്ടിൽ മാത്രല്ല ഈ കാര്യം,
0: പിന്നെ
1: ബെഡ്ഷീറ്റ്,
0: ബെഡ്ഷീറ്റാ,
1: ബെഡ്ഷീറ്റ്, പില്ലോ കവർ. അതായത് വില കൂടിയ സംഭവങ്ങളൊക്കെ പോയി ബോംബെ ഡൈയിങ് എന്ന് പറഞ്ഞിട്ട് കട ഉണ്ട് നാട്ടില്. ഈ ബോംബെ ഡൈയിങ് നല്ല കോട്ടന്റെയും സാധനം വെളു വെളു വെളുത്തിങ്ങനെ കിടക്കും കേട്ടോ. കാണുമ്പോ തന്നെ കയറി കിടന്ന് മറ്റേ മറിയാൻ തോന്നും, സമ്മതിക്കൂല,
0: സമ്മതിക്കൂല,
1: ചെളിയാക്കും ചെളിയാക്കും. എന്നിട്ട് ഒരു ദിവസത്തേക്ക് ആയിരിക്കും ചിലപ്പോ ഗസ്റ്റ് വരുന്നത്. ആ ഒരു ദിവസം കഴിഞ്ഞ് ഇത് ലോണ്ടറിയിൽ കൊടുക്കുന്നു, കഴുകുന്നു, അല്ലെങ്കിൽ അമ്മ ഇതിലൊന്നും കഴുകത്തില്ല, ഇതൊക്കെ കൂടിയതല്ലേ, സോ കൂടിയതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും പുറത്തു കൊടുത്ത് കഴുകി തേച്ച്
0: കവറിലാക്കി
1: നരച്ചു പോകും. അപ്പൊ ഇതെടുത്ത് അലമാരയിൽ വെക്കലുണ്ട്. അങ്ങനെ ഒരു ഡ്രസ് ഉണ്ട് എന്ന് വെച്ചാൽ അവര് വരുമ്പോ മാത്രം ഇടാനുള്ള ഡ്രസ് അമ്മയ്ക്ക്. ഓക്കെ, ഇനി ചവിട്ടി
0: ചവിട്ടി മറ്റേ
1: അല്ലെങ്കിൽ ഇടുന്ന മറ്റേ ബനിയൻ തുണി ഞങ്ങളുടെ ടീഷർട്ടുവാ. ഓക്കെ, ഇതെല്ലാം പെറുക്കി മാറ്റിയിട്ട്
0: എന്റെ വീട്ടിൽ എന്താ പറയാ, അച്ഛന്റെ പഴയ കൈലി അതായിരിക്കും ചവിട്ടാൻ.
1: ഈ സാധനങ്ങള് പിന്നെ സ്പൂണ്, സ്പൂണ്, ഫോർക്ക്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തരുന്നത് ജാമ്പവാന്റെ കാലത്തുള്ളത്. കളർ കാണുമ്പോഴേ അറിയാം,
0: ചില വീട്ടിൽ ഫോർക്കൊന്നും
1: എടുക്കല് പോലും ഇത് അങ്ങനേ ഇരിക്കും. പിന്നെ അവര് വരുമ്പോ യൂസ് ചെയ്യുന്ന കത്തി, കട്ടിംഗ് ബോർഡ്, അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു മേഖല, പാത്രത്തിൽ ഒതുങ്ങൂല. ആൻഡ് ബാത്റൂമിൽ യൂസ് ചെയ്യണ ടവല്,
0: ഓക്കെ,
1: ബക്കറ്റ്. എന്നുവെച്ചാ ബാത്റൂമിലെ
0: ഒരു ഗസ്റ്റ് വരുന്നതിന് മുമ്പ് എന്തൊക്കെ മാറ്റണം,
1: ഒരു ഓട്ടോ അമ്മ മറ്റേ ഫ്രണ്ട്ന്ന് തുടങ്ങുന്ന ഒരു ഓട്ടം മുകളിലത്തെ റൂം വരെ, അവരുടെ ഗസ്റ്റ് റൂം വരെ
0: എത്തിയിരിക്കും.
1: ആ ഗസ്റ്റ് റൂമില് എല്ലാം സെറ്റ് ചെയ്ത് കർട്ടൻ ഇതുവരെ മാറ്റി,
0: അപ്രതീക്ഷിതമായിട്ട്
1: ഒരാൾ കയറി വരണം.
0: ഒന്നാമത്തെ കാര്യം ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിഞ്ഞാൽ പണിപാളും, അതുപോലെ ചില ആൾക്കാർ വരുമ്പോ എന്തായാലും നിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടേ അവര് നിക്കാതെ പോകുമ്പോ
1: ഉണ്ട് അമ്മയ്ക്ക്. കാരണം എന്തെന്ന് വെച്ചാ ഇത് കിടക്കും, അവര് വീടിട്ടേക്കുന്ന കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാ, എന്ത് നീറ്റായിട്ട്, ഒരു പൊടിയില്ല, ഇത് കേക്കണം അമ്മമാർക്ക്. സോ അപ്പൊ മേ ബി എനിക്ക് തോന്നുന്നു അത് കേൾക്കുമ്പോ നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതായിരിക്കും. എന്നാ നമ്മള് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ചോദിക്കുമ്പോ അത് ഗസ്റ്റ് ഒരടിയാ, അടി എന്ന് പറഞ്ഞ പട്ടക്കേ എന്ന് പറഞ്ഞ തലക്കിട്ടൊരെണ്ണം തന്നിട്ട് അത് ഗസ്റ്റ് വരുമ്പോ എടുക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം.
0: അതാണ് ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എന്റെ വീട്ടില് ഡിന്നർ സെറ്റ്, ഡിന്നർ സെറ്റ് അതൊക്കെ ഈ വീട് പാലുകാച്ചിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊരേ കൂടൽ എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ ദിവസം കിട്ടുന്ന അതേപോലെ എടുത്ത് സൂക്ഷിച്ചു വെക്കും.
1: സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടില്,
0: സോപ്പോ
1: സോപ്പിനും സോപ്പ് കൈ കഴുകാൻ വെക്കുന്ന, കൈ തുടയ്ക്കാൻ വെക്കുന്ന ടവല്, ഈ സാധനങ്ങളൊക്കെ നമ്മളെ കൈ തുടക്കണമെങ്കിൽ ഉടുപ്പി തുടച്ചോളണം.
0: ഓ അങ്ങനെ,
1: അത്രേ ഉള്ളൂ.
0: ചിരിച്ച് ചിരിച്ച് ചോവായിരുന്നു ഗൈസ്.
1: ശരിക്കും ഇതാണ് അവസ്ഥ. അവസാനം ഫൈനലി ഇപ്പൊ ആ ശീലമൊക്കെ മാറി. എനിക്ക് തോന്നുന്നു നമ്മള് പഠിച്ച് പിന്നെ വലുതായി കോളേജൊക്കെ എത്തിയപ്പോ സൂക്ഷിക്കുമെന്ന് അറിയായിരിക്കും, അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ശീലമൊക്കെ അങ്ങ് മാറി.
0: അതാണ്. അപ്പൊ അങ്ങനെ ചില സ്ഥലത്തുണ്ടാവും. ഇവിടെ അഡ്വക്കേറ്റ് നിഷാദിന്റെ മെസ്സേജ് ഉണ്ട്, സെയിം പിഞ്ച് അമ്മ സ്ഥിരമായിട്ട് പ്ലേറ്റ് ഗസ്റ്റ് വരുമ്പോ പിന്നെ ബെഡ്ഷീറ്റ്, ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വേറൊരു ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങളിപ്പോ
1: പറഞ്ഞൊന്നുമല്ല. എനിക്ക് തോന്നുന്നേ ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും ഓക്കെ, അത് ഹൈജീന്റെ ഭാഗമാണെങ്കിലും നമുക്ക് വിചാരിക്കും വേറെ വേറൊരാൾ വന്ന് കിടക്കുന്നു, പുറത്തുനിന്നാണ്, ഗസ്റ്റ് ആണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം,
0: അമ്മ മുത്താണ്.
1: പക്ഷെ ഈ ചവിട്ടിയിലെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്ത.
0: ചവിട്ടി നാണക്കേടല്ലേ, നമ്മള് വീട്ടില് ഉള്ളപ്പോ കുഴപ്പമില്ല, പക്ഷെ വേറൊരാള് അല്ല, അങ്ങനെ അല്ലല്ലോ അവര്
1: വിചാരിക്കില്ല.
0: ഞാൻ അനുഭവിച്ചിട്ട് മതി,
1: ബാക്കിയുള്ള ബെസ്റ്റ് നമുക്കാണ്.
0: ബേക്കറി ഐറ്റം
1: അതുണ്ട്,
0: ബേക്കറി ഐറ്റം
1: ശരിയാണ്, കൊറേ ജിലേബി അത് ഇതൊക്കെ എടുത്തിട്ട് അത്
0: അതൊക്കെ പോട്ടെ, എവിടുന്നില്ലാതെ കുടിക്കുന്നൊക്കെ സാധനങ്ങൾ
1: വരും,
0: അത്രയും നാൾ അവിടെ
1: ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അറിഞ്ഞൂടാ ഇതൊക്കെ ഏതെങ്കിലും സ്റ്റോർ ഹൗസ് പോലെ നമ്മൾ അറിയാതെ പർച്ചേസ് ചെയ്ത് ഏതോ അരിക്കലത്തില് മുങ്ങിയിരിക്കുന്ന സാധനങ്ങളാ ഇതെല്ലാം. ടേബിളിൽ ഇങ്ങനെ വരും, അപ്പൊ മുഖം പോകുന്ന ഒരു പോക്കുണ്ട്. എന്നിട്ട് അമ്മയെ ഞങ്ങൾ ഇങ്ങനെ നോക്കും, ദുഷ്ടത്തി.
0: അതാണ്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് ഓർമ്മകൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക് കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7.

അങ്ങനെ സാധാരണ പലഹാരമായിട്ട് തുടങ്ങി പപ്സ് പെട്ടെന്ന് തന്നെ ബേക്കറികളിലൊക്കെ തന്നെ തരംഗമായിട്ട് മാറി. തൊട്ട് പിന്നാലെ അവരതിലേക്ക് എന്ത് ചെയ്തു, മുട്ട പപ്സ് എന്നുള്ള രീതിയിൽ മുട്ട ഇങ്ങനെ പകുതി മുറിച്ച് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു തുടങ്ങി. ലളിതവും വയറ് നിറയുന്നതുമായിട്ടുള്ള എന്നാ പോഷകാഹാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ തലമുറകളായിട്ട് നെഞ്ചിലേറ്റിയ ഒരു ലഘുഭക്ഷണമായി അങ്ങനെ മുട്ട പപ്സ് മാറി. അങ്ങനെ 1960s തുടങ്ങി ഇന്ന് കൗണ്ടറിൽ ചൂടോടെ വെച്ച മുട്ട പപ്സ് ഇല്ലാത്ത ഒരു കേരളത്തിലെ ബേക്കറി പോലും ഉണ്ടാവില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നേ. കൊച്ചിൻ ബേക്കറി എന്ന് കേൾക്കുമ്പോൾ പപ്സുകൾ മാത്രമല്ല ഓർമ്മ വരിക, അവിടുത്തെ ജാപ്പനീസ് കേക്ക്, അതുപോലെ ടീ റസ്ക്, ബ്രെഡുകൾ, ഇതൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ആളുകളുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ്. കൊച്ചിൻ ബേക്കറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ മാത്രം ഒതുങ്ങിയില്ല, കുടുംബാംഗങ്ങളൊക്കെ തന്നെ കേരളത്തിലുടനീളം പോയി ഈ ഒരു ബേക്കറി ആരംഭിച്ച് തലശ്ശേരിയുടെ ആ ഒരു പാരമ്പര്യം കൂടി അവർ ചേർത്തു കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്ന ബേക്കറി സംസ്കാരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ബേക്കറി സംസ്കാരം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, ഓരോരോ ട്രെൻഡുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും എഗ് പപ്സ് കഴിക്കുമ്പോൾ ഓർക്കുക, ആ രുചിയുടെ പിന്നിൽ പതിറ്റാണ്ടുകളുടെ വലിയൊരു കഥയുണ്ട്, 4 സഹോദരന്മാരുടെ കഥയുണ്ടെന്ന്. കേട്ടോണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
5: മല മല മല കുഞ്ഞിന്റെ പേര് മല.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: വ്യാപാരി ഓണം സമ്മാനമോണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: Home delivery.

വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടവിയാട്. കൂടെയുള്ളത് ഈ ഒരു സമയം ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് വയറ്റിലൊക്കെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. ഇൻഡൈജഷൻ കാരണമുള്ള അല്ലെങ്കിൽ ഹെവി മീൽ രാത്രി കഴിക്കുമ്പോഴുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള സോഹ അലി ഖാൻ, അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ സിസ്റ്റർ. അപ്പൊ സോഹ അലി ഖാൻ ഒരു റെമഡി, ഒരു മാജിക്കൽ റെസിപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി ഒരു ഡൈജസ്റ്റീവ് ടീ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. രാത്രിയിലത്തെ ഡിന്നറിന് ശേഷം കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അവരുടെ ഒരു ഈവനിങ് റിച്വലിലുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അതിൽ സിനമൻ ഉണ്ട്, ജിഞ്ചർ, ബേസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫെനൽ സീഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഉള്ളൊരു ഒരു ഒരു ഡ്രിങ്കാണ് ഇത് ബേസിക്കലി. അപ്പോൾ ഇതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീക്ക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യത്തിൽ. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഡൈജസ്റ്റീവ് ടീ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കേട്ടോ, അത്രേ ഉള്ളൂ, രാത്രി കുടിക്കാൻ വേണ്ടിയാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സിനമൻ സ്റ്റിക്ക് എടുക്കുക, ഒരു 1-2 inches അത്രയും മതി. ഫുൾ സ്റ്റിക്ക് യൂസ് ചെയ്യണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1 centimeter അത്രയും വരുന്ന രീതിയിൽ നല്ല ഇഞ്ചി എടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക. കാരണം ആ ജ്യൂസ് നന്നായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലേ ശരിയാവുള്ളൂ. പിന്നെ വേണ്ടത് ഒരു 1/4 teaspoon ഫെനൽ സീഡ്സ് ആണ്. പിന്നെ നമ്മുടെ ബേസിൽ ലീവ്സ് ഒരു ഒരു 2-3 മാത്രം മതി. പിന്നെ ഒരു കപ്പ് വെള്ളം, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. സോ ബേസിക്കലി ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഒരു സത്തും സത്യത്തെ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ അത് അരിച്ച് കുടിക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ പോലും അത് ജസ്റ്റ് താഴെ കിടക്കത്തേ ഉള്ളൂ. സോ ഇറ്റ് ഡസൻ യു നോ ബോദർ അസ് എ ലോട്ട്. അപ്പോൾ ഇതൊരു ഹെവി മീലിന് ശേഷമാണെങ്കിലും ഈവൻ ഡിന്നറിന് ശേഷമൊക്കെ കുടിക്കുന്ന ടൈമിൽ ഈ ഡൈജഷനും അല്ലെങ്കിൽ ബ്ലോട്ടിങ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ആൻഡ് ഓഫ്കോഴ്സ് ഇപ്പം ഇത് കുടിക്കുന്ന സമയത്ത് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനോട് ചെക്ക് ചെയ്തിട്ട് കുടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ആള്. സോ ബേസിക്കലി ഇതൊരു ഡൈജസ്റ്റീവ് ടീ, ആളുടെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കാരണമാണ് ഇത് എല്ലാവരോടും ഷെയർ ചെയ്തിരിക്കുന്നതും. സോ ഓഫ്കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല സാധനം തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇപ്പോൾ തൽക്കാലം അടുത്തൊരു പാട്ട് കേൾക്കേണ്ട സമയമായിരിക്കുകയാണ്. ബിക്കോസ് ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

വെക്കേഷൻ ടൈമാണ്, കുറെ കുട്ടികളൊക്കെ നാട്ടിലാണ്, പക്ഷെ കുറച്ച് പേർക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ സ്ക്രീൻ ടൈം എത്രയാകുന്നുണ്ട് ഓരോ ദിവസവും എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ കൂട്ടോ. വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത് ഹോം ഡെലിവറിയിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. അപ്പൊ ഈ ഒരു സമ്മർ ടൈമിൽ അവരുടെ ആ ഒരു സ്ലീപ്പ്, അവരുടെ ഹെൽത്ത് എല്ലാം റിസ്കിലാവും ഈ ഒരു സ്ക്രീൻ ടൈം കൂടിയാൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് അവർക്കൊരു റീപ്ലേസ്മെന്റ് പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെങ്ങനെയാണ് ഉറങ്ങുന്നത് ആ ഒരു ഉറക്കത്തിന്റെ അതേ ശൈലി തന്നെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ക്രിയേറ്റീവ് ആക്കി, ഈവൻ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ പോലും എങ്ങനെ അവർക്ക് ടാസ്കുകൾ കൊടുക്കാം, അവരെ എങ്ങനെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഈവൻ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് കൂട്ടി അങ്ങനത്തെ രീതിയിലൊക്കെ അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ച് ഈ മാക്സിമം സ്ക്രീൻ ടൈം കുറയ്ക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. സിദ്ര മെഡിസിൻസിലെ അവിടുത്തെ എക്സ്പേർട്സിന്റെ കുറച്ച് അഡ്വൈസുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും കൂടുതൽ ഇപ്പോൾ ഫോണിലാണ് അല്ലെങ്കിൽ കാർട്ടൂണിലാണ്. അപ്പോൾ അതെങ്ങനെ വേണം നമ്മൾ ഒരു ഒരു നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത്, കാരണം ഓരോ വീട്ടിലും ഓരോ രീതിയാണല്ലോ, ഓരോ കുട്ടികളെയും വളർത്തുന്നത് പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ശൈലിക്കനുസരിച്ച് എങ്ങനെ കുട്ടികളെ ആ ഒരു സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന് എപ്പോഴും ചിന്തിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്തായാലും നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്, ബിക്കോസ് ക്ലാസിക് സോങ്സിൻ്റെ ടൈമാണ് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. അപ്പോൾ അത് എൻജോയ് ചെയ്തോളൂ. ഇനി നമുക്ക് മൂവി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ എവറി വൺ, ടേക്ക് കെയർ. നല്ലപോലെ വെള്ളം കുടിക്കൂ, നല്ല ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നല്ലപോലെ സൺസ്ക്രീൻ ഇടാനും മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാറ്റാ എവറി വൺ, ടേക്ക് കെയർ, ബൈ ബൈ.

0: Ayan, I'm Dinesh Sogani.
1: You're listening to Radio
0: Qatar's favorite radio, Radio Suno 91.7. Take it to Kootuguda.
2: Adi, enna birthday celebration enda chelavu ende?
3: Samsamindu mandi mandi.
4: ഉഫ്, ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.

0: ഹായ് എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എന്റെ ഉപയോഗത്തിന് അനുസരിച്ച് കൊള്ളാലോ. എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്. അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: FM. Qatar's favorite radio station. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന സമയമാണിത്. ജെന്നിസ, ഇതാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നയൻതാര പറഞ്ഞു, ഗീതു മോഹൻദാസിന്റെ കൂടെ ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഒരു ഫംഗ്ഷന്റെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സിനിമയെ കുറിച്ചിട്ട്. അതേത് സിനിമയാണെന്ന് മനസ്സിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, 5000097 എന്ന നമ്പറിലേക്ക്. 20 വർഷങ്ങൾക്ക് മുമ്പ് നയൻതാരയും നമ്മുടെ ഗീതു മോഹൻദാസും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയുടെ പേര് എന്തായിരുന്നു? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അത്ര കടുത്ത ചോദ്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ചോദ്യമാണ്. ഉത്തരങ്ങൾ അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. ഇന്ന് നമുക്ക് നമ്മുടെ മലയാള സിനിമയിലെ മക്കൾ മഹാത്മ്യത്തെ കുറിച്ച് അറിഞ്ഞാലോ. അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ആ പേരിൽ, അതായത് മക്കൾ മഹാത്മ്യം എന്ന പേരിൽ ഒരു മലയാള സിനിമയുണ്ട്. ബാക്കി വിശേഷങ്ങളിലേക്ക് എത്താം. അതിനു മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കാനായിട്ട് പോവുകയാണ്. കേട്ടി കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓൺ എയർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മക്കൾ മഹാത്മ്യം എന്നൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ റിലീസായിട്ടുണ്ട്. അത് 92 റിലീസായത്. മുകേഷും സായികുമാറും ഇന്നസെന്റും ജഗദീഷും ഒക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയായിരുന്നു. പക്ഷേ ഞാനിന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് എത്തിയ കഥ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിൽ തുടങ്ങുകയാണ് ആ ഒരു സ്റ്റോറി. പ്രേംനസീർ, അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസ്, അദ്ദേഹം 1982 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലാണ് അഭിനയിച്ചു തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം മലയാളത്തിലും തമിഴിലും ഒക്കെയായിട്ട് 96 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിൽ മറ്റൊരു കൗതുകം കൂടി ഉണ്ട് കേട്ടോ. അച്ഛനും മകനും ഒന്നിച്ച് അഭിനയിച്ച സിനിമയുണ്ട്. അതായത് പ്രേംനസീറും അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസും ഒന്നിച്ച് അഭിനയിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് ഇവൻ ഒരു സിംഹം എന്നായിരുന്നു. അത് കഴിഞ്ഞ് 7 സിനിമകളിൽ ഇവരൊന്നിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വിശേഷങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനിയും മാഷും.

0: 93.7 FM.
1: Qatar's favorite radio station. Favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
5: This is Matinee Masha, only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

താര കുടുംബങ്ങളുടെ കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത്. താരങ്ങളും അവരുടെ മക്കൾ താരങ്ങളായ സ്റ്റോറിയുമാണ് ഇന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രേം നസീറും അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസിന്റെയും അഭിനയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പ്രേം നസീർ സാറിന്റെ സമകാലികനും അന്നത്തെ സൂപ്പർ സ്റ്റാറുമായിരുന്ന സത്യൻ, അദ്ദേഹത്തിന്റെ മകൻ സതീഷ് സത്യനും അഭിനയത്തിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് കേട്ടോ. 3 സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കെ സേതുമാധവനും പി എൻ മേനോനും ഉൾപ്പെടെയുള്ള സംവിധായകരുടെ സിനിമകളിലായിരുന്നു സതീഷ് സത്യൻ അന്ന് നായകനായിട്ട് അഭിനയിച്ചത്. പിന്നെ വരുന്ന പേരുകളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ എത്തുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ ആയിരുന്നു. പിന്നീട് വന്ന സിനിമകളെ കുറിച്ച് ഞാൻ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോ ലാലേട്ടിന്റെ ഫാമിലിയിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് താരകുടുംബമായിട്ട് അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് അല്ലെ. പ്രണവിന്റെ ആ ഒരു അഭിനയം നമ്മൾ ആദ്യ എന്ന സിനിമയിലൂടെ നായകനായിട്ട് അരങ്ങേറി ബാലതാരമായിട്ട് ഓൾറെഡി പ്രണവ് അഭിനയിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ദാ വിസ്മയ ഒരു ഗംഭീര തുടക്കം സമ്മാനിച്ചു കഴിഞ്ഞു തുടക്കം എന്ന സിനിമയിലൂടെ. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ സിനിമയോളം വളർന്ന സംവിധായകനാണ് പ്രിയദർശൻ, ലിസി പ്രിയദർശൻ, അവരുടെ മകൾ കല്യാണി. പറയേണ്ട ആവശ്യമില്ല, ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ആക്ട്രസ് ആയിട്ട് കല്യാണി മാറിക്കഴിഞ്ഞു. ബോളിവുഡിലേക്ക് കൂടിയുള്ളൊരു അരങ്ങേറ്റത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ കല്യാണി. ഇനിയും ഇനിയും ഒത്തിരി ഒത്തിരി താരങ്ങളുടെ മക്കൾ ഇപ്പം നമ്മുടെ മലയാള സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ ലോകത്ത് വളരെ സജീവമാണ്. ഷെയ്ൻ നിഗം, ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, അർജുൻ അശോകൻ, അങ്ങനെ വലിയൊരു ലിസ്റ്റാണത്. കുറച്ച് പേരുടെ പേരുകളിലേക്ക് കൂടി നമുക്ക് വരാം, പക്ഷെ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. മാറ്റ്നി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹവർ.
4: എന്താ ആട്ടം പോതുമാക്കുന്നുണ്ട്.

ഇന്ന് ഞാൻ ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കുറച്ച് പേരുകൾ മാത്രം ഇങ്ങനെ ഓടിച്ച് അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാഡ്നി മാഷപ്പിൽ. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ മക്കൾ സിനിമാ ലോകത്ത് സജീവമായവരാരൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മണിക്കൂറിനുള്ളിൽ അത് തീർക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഒരുപാട് പേരുകളുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പേരുകൾ ഞാനിങ്ങനെ പറഞ്ഞു പോവാനുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്, 5000097 എന്ന നമ്പറിലേക്ക്. സോമൻ ജെയിൻ, അവർക്കൊപ്പം ആദ്യകാല സൂപ്പർ താരത്രയത്തിൽ ഒരാളായിരുന്നു സുകുമാരൻ. ഞാൻ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് മനസ്സിലായി കാണും അല്ലേ. മല്ലിക സുകുമാരന്റെയും സുകുമാറിന്റെയും രണ്ട് മക്കളും നമ്മുടെ മലയാള സിനിമയിലെ ഇന്നത്തെ അവിഭാജ്യ ഘടകങ്ങളാണ് രണ്ടുപേരും. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് പറയേണ്ട ആവശ്യമില്ല, ഞാൻ കൂടുതൽ വിവരിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ മക്കളായ വിനീതും ധ്യാനും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ്. പിന്നെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിൽ, ഫാസിൽ എന്ന സംവിധായകന്റെ മക്കളായിട്ടുള്ള ഫഹദ് ഫാസിലും ഫറാൻ ഫാസിലും. ഫറാന്റെ ആദ്യത്തെ മലയാള സിനിമ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം നമ്മുടെ ജയറാമേട്ടന്റെ മകൻ കാളിദാസ് ജയറാം, മലയാളികളുടെ പ്രിയ താരം രതീഷിന്റെ മകൻ പത്മരാജ് രതീഷ്, മകൾ പാർവതി രതീഷ്, മുകേഷിന്റെ മകൻ ശ്രാവൺ മുകേഷ്, സലീം കുമാറിന്റെ മകൻ ചന്തു സലീം, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോവുക ലിസ്റ്റ് കേട്ടോ. ഇതിനു പുറമെ നോക്കുവാണെങ്കിൽ ഷമി തിലകൻ, ശോഭി തിലകൻ, അഭിമന്യു തിലകൻ, മുരളി ഗോപി, ഷഹീൻ സിദ്ദിഖ്, ശ്രീജിത്ത് രവി, ബിനു പപ്പു, സിദ്ധാർത്ഥ് ഭരതൻ, അങ്ങനെ അതൊരു നീണ്ട നീണ്ട നീണ്ട ലിസ്റ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് മാഡ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു മാറ്റിനി ബാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. റിലീസാവുന്ന ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആഴ്ച തോറും ദിവസക്കണക്കിനാണ് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോട്ട് ജസ്റ്റ് മൂവീസ് പറ്റിയിട്ടുള്ള ന്യൂസ് ആണെങ്കിലും അപ്ഡേറ്റ്സ് ആണെങ്കിലും ഒക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ടൈംലി ഡോട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലിസ്റ്റുമായിട്ടാണ് OTT റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളും അതേപോലെ തന്നെ OTT വരാൻ പോകുന്ന റീവാച്ച് വാല്യൂ ഉള്ള കുറച്ച് മൂവീസാണ് ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീനാഥ് ബാസിയുടെ ഒരു സിനിമയാണ്. പൊങ്കാല എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന ചിത്രം 2000 കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ ഭാഗത്ത് നടക്കുന്ന ഒരു സംഭവം, ആ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് പൊങ്കാല എന്ന പേരോടുകൂടി. August 7th ഓൾറെഡി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ാണ് മനോരമ മാക്സിൽ. പൊങ്കാല നെറ്റ്സ് ഓഫ് ബിട്രേയൽ എന്ന സബ് ടൈറ്റിലോട് കൂടിയാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ഒഫീഷ്യൽ ട്രെയിലർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും മൂവിയെ പറ്റിയിട്ടുള്ള ഒരു ഗ്ലിംസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ ഒഫീഷ്യൽ ട്രെയിലർ അവൈലബിൾ ആണ്. സോ നാളെ മുതൽ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. OTT പ്ലാറ്റ്ഫോം മനോരമ മാക്സിൽ. ചൂട് സമയം കൂടിയാണ്, അതുകൊണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഒരു സമ്മർ മൂവി ഫെസ്റ്റ് പോലെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ ഒരുപാട് തന്നെയുണ്ട്. ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിലായിട്ട് പുറത്തിറങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ലിസ്റ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോവാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Once again, welcome back to the Radio Sunna 91.7 FM Matini Mashup in the time. Sandeep aanu koodiyulladu സിനിമ ലോകത്തെ വിശേഷങ്ങളുമായി. ഒ ടി ടിയിൽ റിലീസാകുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്, അഖിൽ, അഖിനേനി, ഭാഗ്യശ്രീ, ബോർസെ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് ലെനിൻ. അറ്റ് ഫസ്റ്റ് ഞാൻ മനസ്സിൽ ഐ തോട്ട് അബൌട്ട് ദിസ്, കാരണം സിനിമകള് മലയാളം സിനിമകൾ പറഞ്ഞു കൊടുക്കുന്നതിലെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഓക്കെ ആവുന്നത്. പിന്നെ വിചാരിച്ചത് നമ്മള് ഇപ്പോ ഭയങ്കരമായിട്ട് തന്നെ ക്രോസ് മൂവീസ്, അത് അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്ഷന്റെ കാര്യത്തിലാണെങ്കിലും സിനിമറ്റോഗ്രാഫി ആണെങ്കിലും ഇതൊക്കെ തന്നെ പരീക്ഷണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദേർ ആർ പീപ്പിൾ ഔട്ട് ദേർ വെയിറ്റിംഗ് ടു സീ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ലാംഗ്വേജസ്. ആ ഒരു കണക്ക് നോക്കിയപ്പോൾ ഇറ്റ്സ് പ്രിറ്റി മച്ച് ഷുവർ ദാറ്റ് ഒത്തിരി പേര് കന്നഡ, തെലുഗു, മലയാളം, തമിഴ്, ഹിന്ദി, ഇത് മാത്രമല്ല, വി ഹാവ് എക്സ്പാൻഡഡ് അവർ ലാംഗ്വേജ് പോസിബിലിറ്റീസ്. ഈ ലാംഗ്വേജ് പോസിബിലിറ്റീസ് കണ്ട് ആ സ്റ്റാർസിനെയും, പ്രത്യേകിച്ച് ഇപ്പം മലയാളികൾ ഒരുപാട് പേര് തന്നെ, ഒരുപാട് സ്റ്റാർസ് തന്നെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ അഭിനയിക്കുന്നതുകൊണ്ട് ദിസ് ഓൾസോ ക്യാൻ ബി ഇൻക്ലൂഡഡ് എന്ന് വിചാരിച്ചിട്ട് ാണ് ദ മറ്റൊരു അടിപൊളി സിനിമ. മേ ബി എനിക്ക് തോന്നുന്നു ഒരുപാട് ലാംഗ്വേജസിൽ തന്നെ അവൈലബിൾ ആണ് സബ് ടൈറ്റിൽസോടുകൂടി തന്നെ. ഇപ്പോൾ തെലുഗു ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പൊ പറഞ്ഞ സിനിമ ലെനിൻ എന്ന് പറയുന്ന സിനിമ അവൈലബിൾ ആവാൻ പോവുകയാണ്. ദിസ് പെർട്ടിക്കുലർ മൂവി ലെനിൻ എന്ന സിനിമ തിയേറ്റേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു മൂവിയായിരുന്നു കേട്ടോ. സോ ഇഫ് യു റിയലി വോണ്ട് ടു വാച്ച് ദ മൂവി, ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, C5 തെലുഗു സ്ട്രീം ചെയ്താൽ മതി. ദ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുകയാണ്. ഐ ബി ബാക്ക് വിത്ത് മോർ മൂവീസ് on to the list. This is Qatar's happiness frequency 91.7 FM Matini Mashup in the time. Sandeep aanu koodiyulladu, ketu ketu kootu koodan.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.
3: Once again, welcome back to Radio Zone 91.7 FM. Matinee Mashup in the time. Cinema ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. വെൽ, നമ്മളങ്ങനെ ഒ ടി ടി റിലീസാവുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ സിനിമയുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല ഗൈസ്. ഇറ്റ് ഇസ് ഗെറ്റിംഗ് എക്സീഡഡ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ദർ ഇസ് എ ബിഗ് ലിസ്റ്റ് കേട്ടോ. ആൻഡ് നൂർസ്വാമി, ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നൂർസ്വാമി എന്നുള്ള സിനിമയാണ്. സോ ദിസ് മൂവി, നൂർസ്വാമി എന്നുള്ള മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ശശിയാണ്. വിജയ് ആന്റണിയും സ്വാസികയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം June 19 തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ ട്രെയിലർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് സിനിമയുടെ ആ ഒരു ജോണറും കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് കൂടാണ്ട് തന്നെ നല്ല അഭിപ്രായങ്ങൾ, ഭയങ്കരമായിട്ടുള്ള കോമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള സിനിമയായിരുന്നു. രണ്ടുപേരുടെ അഭിനയം എടുത്തു പറയേണ്ട കാര്യമാണ്, അത്ര വണ്ടർഫുള്ളി. രണ്ടുപേരും അത്രയും ഗംഭീര ആക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഐ വുഡ് പേഴ്സണലി സേ ഇറ്റ് വാസ് എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ. ദിസ് മൂവി ഈസ് ഓൾറെഡി സ്ട്രീമിംഗ് Z5 തമിഴിൽ. ഫൈനലി മൂന്നാമത്തെ ചിത്രവും നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഇനി എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. വൈ? ബിക്കോസ് ഐ'm ഗെറ്റിംഗ് റെഡി ഫോർ 917 ഈവനിങ്സ്. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് അവിടെ കേട്ടുമുണ്ടാം. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. അങ്ങനെ മാറ്റിനി മാഷപ്പൽ അഷ്ടമി ജോയിൻ ചെയ്തിരിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് പേര് ഇങ്ങനെ ഓരോ സിനിമകൾ കാണുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചയിലുമായിരിക്കും. ഇവിടെ ഭയങ്കര ചർച്ച കേട്ടോ, ഭയങ്കരമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ 20 ഏത് സിനിമയാണ്, 21 ഏതാണ്, ഏത് സിനിമയ്ക്ക് പോകണം, എത്ര മണിക്കുള്ള സിനിമയ്ക്ക് പോകണം, അന്നപ്പോൾ ഓണപ്പരിപാടി ഉണ്ടാവില്ലേ, ഓണപ്പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകും, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച. ഞാനും ആലോചിക്കുന്നു, ഒരു സിനിമ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് എന്നല്ല പറയണ്ടേ, അതിനൊരു കറക്റ്റ് വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം മെർജായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര ഒരു പാർട്ട് ഓഫ് അവർ ലൈഫായി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഓൾറെഡി നമുക്ക് അറിയാം, ബട്ട് സ്റ്റിൽ ഇന്ന് എല്ലാവരുടെയും ഒരു ചർച്ച ഉണ്ടാവും. ഞാൻ ആകെ ഞെട്ടിപ്പോയി, കാരണം അറിയാലോ ഖലീഫ, ബെത്ലഹേമിലെ മറ്റേ നമ്മുടെ നിവിൻ പോളിയുടെ പടം, അതുപോലെ ഇപ്പോൾ ഓൾറെഡി DC-യും തുടക്കവും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതായിരുന്നു, ദുൽഖറിൻ്റെ ഐ എം ഗെയിം, ഇങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിനിടയിലോ ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് സൂര്യയുടെ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഡൗട്ട്, ഏതിനൊക്കെ പോകും, എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോയി കാണും. എല്ലാവർക്കും ഇപ്പം ഫുൾ ചർച്ച എന്ന് പറഞ്ഞാൽ 7 പേര് 8 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് എങ്ങനെ ടിക്കറ്റ് എടുത്ത് എങ്ങനെ ലാഭിക്കാമെന്ന് വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഞാനിങ്ങനെ 20-നും 21-നും ഒക്കെ ഉള്ള സിനിമകളുടെയൊക്കെ ഇത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ വരെ പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. കാരണം അത് കണ്ടേ പറ്റുമോളേ, അതും കാണും, മിസ്സാക്കാൻ പറ്റുമോ, ഖലീഫ മിസ്സാക്കാൻ പറ്റുമോ, ഒരിക്കലും ഇല്ല. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് വൈബിലാണ് നിൽക്കുന്നത്. അതിനിടയിൽ ഹായ് പറഞ്ഞുകൊണ്ട് കുറച്ച് വേറെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പേര് ചർച്ചയിലുണ്ട്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, ഏതൊക്കെ സിനിമ കാണണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കി കഴിഞ്ഞോ? എല്ലാം കാണണം നമ്മൾ, അത് വേറെ കാര്യം. എന്നാലും ഏതൊക്കെയാണ് കാണേണ്ടതെന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കുറച്ച് പേരൊക്കെ. ഖലീഫ ഇറങ്ങുമ്പോൾ തന്നെ പോയി കാണണം എന്നുള്ള മൂഡിലാണ് കുറേ ആൾക്കാരെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു സിനിമ കൈൻഡ് ഓഫ് ഒരു ഒരു ഒരു സ്കെഡ്യൂൾ എന്തൊക്കെയാണ്, മെസ്സേജ് അയക്കാം 5000-00917-ലേക്ക്. അതിനുപരി ഈ പറഞ്ഞ പോലെ ഇറങ്ങുന്ന ഈ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ഇത് സിനിമ കാണാനാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇതിലേതാണ് എക്സൈറ്റഡ് കാണാമെന്ന് ചോദിച്ചാൽ ഖലീഫയാണ് എനിക്ക് ആക്ച്വലി എക്സൈറ്റഡ് കാണാൻ. പക്ഷേ എന്തോ എവിടെയോ മനസ്സ് പറയുന്നു, ഒന്നെങ്കിൽ നിവിൻ പോളിയുടെ സിനിമ അല്ലെങ്കിൽ സൂര്യയുടെ സിനിമ ഇതിനിടയിൽ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ് ആസ് വെൽ. അപ്പോൾ നോക്കാം, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ, ഏത് സിനിമയാണ് കാണാനാണ് നിങ്ങൾ എക്സൈറ്റഡ് എന്ന് പറയൂ 5000-00917-ലേക്ക് കേട്ടോ. ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ കാണും, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഓരോ കോൺടെസ്റ്റുകളും ഓരോ ചോദ്യങ്ങളും ആൻസർ തരാനായിട്ട് മറക്കണ്ട, അതിലൂടെ നിങ്ങൾക്കുള്ള ടിക്കറ്റുകളായിരിക്കും കയ്യിലേക്ക് കിട്ടുക.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Hi, ellarkum namaskaram. Njan ningalde swantha Miniya.
5: You are listening to
4: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: This is only on
5: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് മുൻപ് ഇരുന്നിട്ട് ഒരു ചെറിയൊരു ട്രെയിലർ പോലെ അല്ലെങ്കിൽ ടീസർ പോലെ ഒരു സംഭവം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ടീസർ ആയിരുന്നു ആക്ച്വലി. യെസ്, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന നമ്മുടെ പ്രകാശ് വർമ്മ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സാർ ജോർജ് സാർ, അപ്പൊ എന്തായാലും സാറിന്റെ ആ ഒരു പ്രകാശ് വർമ്മയുടെ ഏറ്റവും പുതിയ എഗെയിൻ ഒരു പോലീസ് വേഷത്തിൽ എത്തുന്ന ഒരു മൂവി തന്നെയാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഡിറക്ഷൻ രഞ്ജിത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവരിബഡി ഈസ് ലിറ്റിൽ ബിറ്റ് യുനോ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു. എന്തായാലും ടീസറിൽ വീണ്ടും അതേ ഒരു പോലീസുകാരൻ സെയിം ലുക്കിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റി. എന്താണെന്ന് അറിയില്ല, ബട്ട് ഒരു ടീസർ മാത്രമാണ്. ട്രെയിലർ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. അതിൽ ഈവൻ അഭിരാമി ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഒരു കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൈ ചെറിയതായിട്ട് ഇങ്ങനെ തോക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുന്ന ഒരു കൈയുടെ ഷോട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നു അത് മമ്മൂക്കയാണെന്ന്. അറിയില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ ഒരു ഡീറ്റെയിൽഡ് ഇതിലേക്ക് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കെന്തോ എനിക്കത് കണ്ടപ്പോൾ മമ്മൂക്കയുടെ കൈ അല്ലാന്ന് തോന്നിപ്പോയി. എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് എനിക്കറിയില്ല, ബട്ട് അത് മമ്മൂക്കയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നു. അത് പല ഈവൻ സൈറ്റുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മമ്മൂക്ക വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ അപ്പിയറൻസിൽ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വിൽ സി. എനിവേ, ഈ സിനിമയും ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒരു ആൾക്കാരും ഒക്കെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്, ത്രെഡ് പോകുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ക്യാമിയോ വീണ്ടും, എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ക്യാമിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ. ആ ലാസ്റ്റ് ചത്തപ്പച്ചയിലാണൊരു ഒരു ക്യാമിയോ എന്നുള്ള രീതിയിലൊരു ഇത് ചെയ്തത്. അല്ലാണ്ട് ഇനി വീണ്ടും അതുപോലെ തന്നെ ഒരു ക്യാമിയോ ആണോ എന്താണ് നമുക്ക് നോക്കി കാണാം. കുറച്ചധികം സമയമെടുത്ത് തന്നെ നമുക്കത് കാണാം. ബട്ട് ലോ ആൻഡ് ഓർഡർ എനിക്കെന്തോ എനിക്ക് പ്രകാശിൻ്റെ ഒരു അല്ലെങ്കിൽ പ്രകാശ് വർമ്മയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് വീണ്ടും അതേപോലത്തെ ഒരു പോലീസുകാരനെ വീണ്ടും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സോങ്ങാണ്, മോഹിത് ചൗഹാൻ പാടിയ ന്യൂയോർക്ക് സിനിമയിൽ നിന്നുള്ള പാട്ടാണ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: great update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പൊ ദ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. സോ 24 ക്യാരറ്റ് ഗോൾഡ് 524.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 483.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 458 ഖത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 395.50 ഖത്തറിയാൽ. എന്തായാലും ഈ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റും കൂടി തന്നുകൊണ്ട് ഇവിടുത്തെ കുറെ പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് രവിശങ്കറിന്റെ മെസ്സേജും എ പി കാര നമ്മുടെ അയ്യോ അൻഷാദായിരുന്നോ അർഷാദായിരുന്നു പേര് മറന്നു, പക്ഷേ എ പി കാരാന്നാണ് എനിക്കിവിടെ കാണുന്നത്. സോ ആളൊരു അടിപൊളി ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും അന്വേഷണം ഒക്കെ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനോടൊപ്പം ബാക്കി ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടു, ഞാൻ കാണാതെ വിട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചന്ദ്രോത്സവത്തിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സഫാരി ഓണം, സമ്മാനമോണം, നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
4: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
3: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
4: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുലോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
7: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
7: And
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: This is
9: Radio Suno 91.7 FM,
7: Qatar's happiness frequency.
10: Now available on Vodafone Shuf app.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഷമീറ എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നല്ല ചായയും കട്ട്ലറ്റും ഒക്കെ കഴിക്കുന്നതിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അത് ഇപ്പോ എവിടെ നിന്നാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്തായാലും കഴിക്കൂ കേട്ടോ. അഷ്ടമി, നൈസ് വോയിസ്. പ്രിയങ്ക ചോപ്ര വോയിസ് കറക്റ്റോ? എന്റെ പൊന്ന് എ ബി പോസിറ്റീവ്. ഇത് ശിവയാണെന്ന് തോന്നുന്നല്ലോ. അതെ, ശിവയാണ്. ശിവ വേണ്ടാട്ടോ, മതിയേ. കൂടുതൽ കൂടുതൽ അങ്ങെത്തുന്നു ഞാൻ എവിടെയോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് അഫ്കോഴ്സ് നമ്മൾ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് പറയുന്നതിനിടയിൽ മൂന്ന് ഗെറ്റപ്പിൽ വരുന്ന ഒരു വിശാലിന്റെ സിനിമയെ കുറിച്ചിട്ടും കൂടി പറയാനായിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു തമിഴ് ചിത്രത്തിന്റെ ഒരു ട്രെയിലർ പോലെ എനിക്ക് തോന്നി. പിന്നെ പല പല വേഷത്തിൽ വരുന്നൊരു ഗെറ്റപ്പിൽ ബേസിക്കലി വരുന്നൊരു സിനിമയാണിത്. എനിക്കിഷ്ടമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രതീക്ഷയില്ല. ബട്ട് സ്റ്റിൽ എന്തോ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മകുടം എന്ന സിനിമയുടെ ട്രെയിലറാണ് എത്തിയിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണൂ. ആക്ഷൻ താരമായിട്ട് വിശാൽ എത്തുന്നുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അഞ്ജലി ഉണ്ട്, അതുപോലെ ജി വി പ്രകാശ് മ്യൂസിക്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എന്തായാലും സംതിങ് ഈസ് ദെയർ എന്ന് തോന്നും. ആൻഡ് ഒരു നല്ല പ്രായമുള്ള ഗെറ്റപ്പും അതുപോലെ തന്നെ നല്ല ചെറുപ്പമായിട്ടുള്ള കുറച്ച് ഓൾഡ് കാലഘട്ടം, അതായത് കുറച്ച് പണ്ടത്തെ പോലത്തെ ഒരു ഗെറ്റപ്പാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എനിവേ, ഈ ഒരു സിനിമ അപ്ഡേറ്റും കൂടി തന്നുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നമ്മുടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നുണ്ടാവും 917 ഈവനിങ്സിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ എം വെരി എക്സൈറ്റഡ്. മൺഡേ, ഓക്കെ, ഇനിയൊരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ എത്തും, അതായത് വീക്കെൻഡിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, അടുത്ത ഞായറാഴ്ച അത്തമിങ്ങി എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്താണെന്ന് അറിയത്തില്ല, ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നതുകൊണ്ടായിരിക്കും. എനിവേ, നല്ലപോലെ ചായയൊക്കെ, ചൂട് ചായയൊക്കെ കുടിച്ച് നിങ്ങളുടെ യാത്ര അടിപൊളിയാവട്ടെ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഞാൻ വെച്ചുതരാവേ. നല്ല പാട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ കേട്ടോളൂ, ദിസ് ഇസ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്, ഓഗസ്റ്റ് 10th തിങ്കളാഴ്ച ദിവസം ദാ മറ്റൊരു ബ്യൂട്ടിഫുൾ ഈവനിംഗ് ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 2:58. അങ്ങനെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഈവനിംഗ് ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓഫ്കോഴ്സ് എല്ലാ ഈവനിങ്സും തന്നെ സ്പെഷ്യലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത്. അത് കുറച്ചുകൂടി കളർഫുള്ളാക്കാനായിട്ട് ഒത്തിരി പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് പതിവ് പോലെ നിങ്ങളുടെ കൂടെ ദാ ഇന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി, ഓഗസ്റ്റ് 10 എന്നുള്ള ദിവസത്തിന് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് പോയ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, എല്ലാ ലിസ്ണേഴ്സും ദേ ആ ഒരു മെസ്സേജ്, ഗുഡ് ഈവനിങ് വിഷസ്. അതുമാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ അയക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. ഒരു അടിപൊളി പാട്ട് തന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഈവനിങ് ആ ഡ്രൈവ് നമ്മുടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ ഈവനിങ് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട്. മലബാർ വെഡിങ് എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ്, വിധു ആൻഡ് മഞ്ജരി പാടിയിരിക്കുന്ന അമേസിംഗ് ഒരു ഗാനത്തിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:45 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
6: You are listening to Radio Suno 91.7 FM.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM. The 917 evenings in the time. Sandeep Anand Kodiyala, the studio clock. സമയം 5 മണി കഴിഞ്ഞ 16:28. ഇവിടുത്തെ ഈവനിങ് വിഷസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഹായ് സന്ദീപ്, അൻസൽ ബ്രോയുടെ മെസ്സേജ് ഉണ്ട്. ഹലോ അൻസൽ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഷെയ്ജു ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷെയ്ജു ബ്രോ ഗുഡ് ഈവനിങ്. അഖിലേഷ് ഗുഡ് ഈവനിങ് പറയുന്നു, ഒരു തമിഴ് പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുമായിട്ട്. കുഗാൻ ഡിലോ അങ്ങനെയാണ് കേട്ടോ പേരുള്ളത്. കുഗാൻ ഡിലോ എന്നാണ് പേര്. ഡിലോ ജാൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. എങ്ക റൂമിൽ ബാബൻ കുക്കിംഗ്, ബിജു ബായ് ഇസ് ദർ, ഗിവ് എ തമിൾ സോങ് ഫോർ ഓൾ ഓഫ് അസ്. ഇന്റർനാഷണൽ മെഡിക്കൽ ടീംസ് ഓഫ് സഫോൾക്ക് ഇന്റർനാഷണൽ മെഡിക്കൽ ടീം. ഓക്കെ, എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്ന കമ്പനി ആയിരിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി തമിഴ് സോങ് തരാമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ഡി കെ എന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഈവനിങ് വിഷസുമായിട്ട്. ഇതാ ഒരുപാട് പേരിങ്ങനെ ബാക്ക് ടു ബാക്ക് മെസ്സേജ് അയക്കുന്ന സമയമാണ്. ഡി കെയുടെ പേരെന്താണെന്നൊന്ന് മെൻഷൻ ചെയ്തു പോയാൽ ആരാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം തന്നെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം നമുക്കൊരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. അഖിലാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിച്ചേക്കണം. തീർച്ചയായിട്ടും റഫീഖെ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ.

ഓൾസോ അൻസൽ ബ്രോ ദേ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൻസൽ ബ്രോ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആ ഓഡിയോ മെസ്സേജിലേക്ക് തിരിച്ചു വരാം. റെനൽ ജോൺസ്, ഗുഡ് ഈവനിങ് ബ്രോ എന്നുള്ള മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് കിച്ചൺ ഡീലേഴ്സ് എന്ന അക്കൗണ്ടിൽ നിന്നും കുറേ നാളായല്ലോ കിച്ചൺ ഡീലേഴ്സ് മെസ്സേജൊക്കെ കണ്ടിട്ട്. ഗുഡ് ഈവനിങ് സന്ദീപ് എന്ന മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് ഞാനും വിഷയാണ്. അനു ഒരു വെഡിങ് ആനിവേഴ്സറി വിഷയമായിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 8th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രം മെൻഷൻ ചെയ്തോളൂ, ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ, അനു അനുവിൻ്റെ ഹസ്ബൻഡ് ജിഷ്ണുവിന് വേണ്ടിയിട്ട് കൂടി ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വിഷസും സന്തോഷ നിമിഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ബർത്ത്ഡേ വിഷയം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസൊക്കെ പോന്നോട്ടെ, അയച്ചോളൂ അയച്ചോളൂ. ദിവ്യ, ഗുഡ് ഈവനിങ്, വിഷദേ അയച്ചിട്ടുണ്ട്. സന്ദീപ് എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു, സുഖമായിട്ടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ആൻഡ് ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ഹാഷിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹാഷിം ബ്രോ ചായ കുടിച്ച് ഉഷാറാണ്, അവിടെയും അങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ഈവനിങ്. ആൻഡ് നേരത്തെ തമിഴ് സോങ് ഡെഡിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു തമിഴ് സോങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജോ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. അയ്യോ, അതിനിടയ്ക്ക് നമുക്ക് ഗുഡ് ഈവനിങ് ബ്രോ എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അരുൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് ആൻഡ് ഡെഡിക്കേറ്റിംഗ് ദിസ് വണ്ടർഫുൾ സോങ് ടു എവ്രി വൺ ഔട്ട് ദേർ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: Seven evening.

0: സഫാരി ഓണം സമ്മാനമോണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെനർ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കുറച്ചു മുമ്പ് ഡി കെ എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഗുഡ് ഈവനിങ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഡിനു ആണ് കേട്ടോ മെസ്സേജ് അയച്ചത്. സോ ഡിനു, വെൽക്കം ടു ദ ഷോ. ആൻഡ് പ്രിയ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജിബ്രു ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ആശിക് ടു എവ്രി വൺ ലിസ്ണിംഗ്, ഒരു അടിപൊളി പാട്ട് കൂടെ വെച്ച് കൊടുക്കണേ ബ്രോ, ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ റോഷൻ ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. പ്രിയ, വിനോദ് ആൻഡ് ജിതിൻ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. സോ എല്ലാവരും മൂന്ന് പേരുടെ പേര് മെൻഷൻ ചെയ്യണം. ആൻഡ് ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷ് പറയണം. അടിപൊളി ഒരു ഈവനിങ് ആയിരിക്കട്ടെ, ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് ഒരു ചെറിയ ടാസ്കിലേക്കാണ്. ഇന്ന് നമ്മൾ ഗെയിം ബോക്സ് ദാ നേരത്തെ ഓപ്പൺ ചെയ്യുകയാണ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഓഫ് കോഴ്സ് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഐ ജെ എന്നൊക്കെയുള്ള ആൽഫബറ്റ് എഴുതുമ്പോൾ അതിൻ്റെ സ്മോൾ ലെറ്ററിൽ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു കുത്തിടും ഇല്ലേ, ഐയുടെ മുകളിൽ ഒരു കുത്തിടും, ജെയുടെ മുകളിൽ ഒരു കുത്തിടും. ഈ കുത്തിന് ഒരു പേരുണ്ടോ? എന്നാൽ അതിനൊരു പേരുണ്ട്. സോ ആൽഫബറ്റ് ആയിട്ടുള്ള ഐ ജെ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇടുന്ന ഡോട്ടിന് ഒരു പേര് പറയും. ആ പേരെന്താണെന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. വെയിറ്റിംഗ് ആണ് ആ ആൻസർ അറിയാനായിട്ട്. ലക്കി വിനേഴ്സിനെ കാത്ത്, ടിക്കറ്റുകൾ കുറച്ചധികം തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഗെയിം ബോക്സിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്, ഐ ജെ എന്നുള്ള ആൽഫബറ്റ്സ് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ നമ്മൾ മേളിലായിട്ട് ഒരു ഡോട്ട് ഇടും, ഈ ഡോട്ടിന് ഒരു പേരുണ്ട്, എന്താണ് ആ പേരെന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ 5000917ലേക്ക്.

0: ടോർണമെന്റ് എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സുനോ 91.7 FM-ലൂടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 6:50. ഇങ്ങനെ വണ്ടർഫുൾ ട്രാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ചധികം സിനിമാ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു
1: 917 Evenings Game Box.
0: ഇന്നത്തെ ഗെയിം ബോക്സിൽ ചോദിച്ചിരുന്ന ചോദ്യം, ആൽഫബെറ്റ്സ് ആയിട്ടുള്ള ഐ ജെ എന്നുള്ള ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ചെറുതായിട്ട് എഴുതുമ്പോൾ മുകളിൽ നമ്മളൊരു ഡോട്ട് കൊടുക്കും, ആ ഡോട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. സോ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ആയ ഐ ജെ എന്നുള്ള അക്ഷരങ്ങൾ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ഡോട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ ഡോട്ടിന് പെർട്ടിക്കുലർലി ഒരു പേര് പറയും, എന്താണ് ആ പേര് എന്നുള്ളതാണ്. ഇവിടെ ഡി കെ നമുക്ക് റൈറ്റ് ആൻസർ തന്നിട്ടുണ്ട്. അൻസൽ റൈറ്റ് ആൻസർ പറയുന്നു. വിഷ്ണു സാഗർ റൈറ്റ് ആൻസറാണ്. എയിം എന്ന അക്കൗണ്ടിൽ നിന്നും യെസ് റൈറ്റ് ആൻസർ, ശരി ഉത്തരം തന്നെയാണ്. ഹരിലാൽ, ഹരിലാൽ ബ്രോ, 1 second ലോഡിംഗ് ആണ് ആൻസർ. റൈറ്റ് ആൻസർ വരുൺ മൂർത്തി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ ശരി ഉത്തരമാണ്. എം ഐ ജി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ലിസ് റൈറ്റ് ആൻസർ പറയുന്നു. അഷ്ഫക്ക് ഇല്ലല്ലോ, ഉത്തരം ചെറുതായിട്ട് മാറിപ്പോയേട്ടോ. ഷമീർ റൈറ്റ് ആൻസറാണ്. റഫീഖ് ഉത്തരം മാറിപ്പോയി. ജോബി റൈറ്റ് ആൻസർ. ഷാനു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിൻഷാദ് റൈറ്റ് ആൻസർ. അമീർ ആൻഡ് ഓൾസോ പ്രിയ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ AFT എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് ടു വിൻ ദ സിനിമാ ടിക്കറ്റ്സ്. അപ്പോൾ മൂവി ടിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന സമയം, ഏത് മൂവിയാണെന്ന് അറിയാൻ ഒരുപാട് പേര് ദേ ഇവിടെ ആ മെസ്സേജ് കൂടി അയക്കുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് അത് സസ്പെൻഡ് ചെയ്ത് നിൽക്കട്ടെ. നമ്മൾ നേരെ പോകുന്നത് ചോദ്യത്തിലേക്കാണ്. വൺ മോർ ടൈം.
1: 917 Evening

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
2: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: You're listening to Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഗെയിം ബോക്സ് തകൃതിയായിട്ട് ദേ ഇവിടെ ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറയുന്നു. എനിക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് എസ് കെ എന്ന അക്കൗണ്ടിൽ നിന്നും കറക്റ്റായിട്ട് പ്രോപ്പർ ഡെഫിനേഷനോടുകൂടി ആ ഒരു ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു
1: 917 Evenings Game Box.
3: ഇന്ന് ഗെയിം ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം, നമ്മളുടെ ആൽഫബെറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ആയിട്ടുള്ള സ്മോൾ ലെറ്റേഴ്സ് ഐ ആൻഡ് സ്മോൾ ലെറ്റർ ജെ, സോ സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ഇതിൻ്റെ മുകളിലിടുന്ന ആ ഒരു ഡോട്ട്, ആ ഡോട്ടിന് പെർട്ടിക്കുലർലി നമ്മളൊരു പേര് പറയും. വളരെ കോമൺ ആയിട്ടൊരു പേരുണ്ട്, അതല്ലാണ്ട് തന്നെ കുറച്ച് ടെക്നിക്കലി പറയാൻ പറ്റുന്ന പേരുകളുമുണ്ട്. ബേസിക്കായിട്ട് എല്ലാവരും പറയുന്നത് ആ ഒരു ഡോട്ടിന് ടൈറ്റിൽ എന്നാണ്. നിബ്രാസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലിസ്റ്റിലേക്ക് മോർവിൻ എഡ്വേർഡ് റൈറ്റ് ആൻസറാണ്. വിഷ്ണു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ റൈറ്റ് ആൻസർ പറയുന്നു. രാജേഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ലിറ്റിൽ അല്ല ടൈറ്റിൽ എന്നാണ് കേട്ടോ. ലിറ്റിൽ മേ ബി ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കും. ബാറ്ററി ഏത് അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഷാബിർ അഹമ്മദ് റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് എസ് കെയുടെ ഉത്തരം കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നാനുള്ള കാര്യം, ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ശരിക്കും പറയുന്ന ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ടാണ്. സോ ഇതിനെ സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ട് എന്നും വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡയാക്രിറ്റിക് ഡോട്ട് എന്നും വിളിക്കാറുണ്ട്. സോ അതൊക്കെ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേരായതുകൊണ്ടാണ് ഈ ഒരു ഡോട്ടിനെ ടൈറ്റിൽ എന്ന പേരോടുകൂടി അക്സെപ്റ്റ് ചെയ്തത്. അതൊരു ലാറ്റിൻ വേർഡായിട്ടുള്ള ടൈറ്റിലസ് എന്ന വാക്കിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രം തന്നെ ഉണ്ട് ഈ ഐയുടെയും ജെയുടെയും മുകളിലിടുന്ന കുത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ആൽഫബെറ്റ്സ് പഠിക്കുമ്പോൾ, അതും സ്മോൾ ലെറ്റേഴ്സ് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ, ഐയുടെ മുകളിലും ജെയുടെ മുകളിലും ഇടുന്ന ഈ ഒരു ഡോട്ടിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇത്രയധികം പേരുകളുണ്ട്. ലാറ്റിൻ വേർഡിൽ നിന്നും ഡിറൈവ് ആയിട്ടുള്ള പേരാണ് ഈ ഡോട്ടിന് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ, അടിപൊളി സംഭവം അല്ലേ. അപ്പോൾ എന്തായാലും അറിഞ്ഞുകൂടാതെ പോയവർക്ക് തീർച്ചയായിട്ടും ദിസ് ഇസ് ക്വൈറ്റ് ആൻ ഇൻഫർമേഷൻ. സോ ടൈറ്റിൽ എന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാം. അതല്ലാണ്ട് അൺകോമൺ ആയിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അറിയപ്പെടുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ട് അഥവാ ഡയാസ് ക്രിറ്റിക് ഡോട്ട് എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ടൈറ്റിൽ എന്ന് പറയാമില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ട് എന്ന് പറയാം, അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഡയാക്രിറ്റിക് ഡോട്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. ജെയുടെയും ഐയുടെയും മുകളിലിടുന്ന ഈ ഒരു ഡോട്ടിന് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ മാത്രമല്ല ടിക്കറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുക ടിക്കറ്റ്സിന് വേണ്ടി ഏത് സിനിമയാണെന്ന് അറിയാനായിട്ടും. വൈ ബിക്കസ് സർപ്രൈസ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് സർപ്രൈസ് പൊട്ടിക്കാൻ പോകുന്നത്? യു വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: 917 ഈവനിംഗ്.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome once again. Welcome back to Radio Sona 921.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 13 സെക്കൻഡും. ഈ ഒരു ടൈം കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഒന്ന് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബട്ട് അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ആ ഒരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. അഭിനന്ദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജിത്തു എന്ന് വിളിക്കുന്ന ജിത്തിന് മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ആസ് യൂഷ്വൽ ഒന്ന് പറഞ്ഞേക്കണേ സന്ദീപ് ബ്രോ എന്നുള്ള ആ ഒരു മെസ്സേജ് വിശ്വാസത്തോടെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ആ ഒരു വിഷ് പറയാണ്ടിരിക്കുക. സോ ഹിയർ വി ഗോ. ജിത്തു എന്ന് വിളിക്കുന്ന ജിത്തിന് വേണ്ടി അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

0: ഓൾറൈറ്റ്, ആ ഒരു ബർത്ത്ഡേ വിഷയോടുകൂടി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഗെയിം കളിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷീണം മാറ്റാനായിട്ട്.
1: Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: അപ്പോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്ന് മാത്രമല്ല, കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. വെള്ളം ഈ ഒരു സമയത്ത് കുടിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ വാട്ടർ ബെൽ റിമൈൻഡർ വരുമ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകണ്ട കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ നമ്മൾ പോകുന്നത് മറ്റൊരു അടിപൊളി പാട്ടിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുവോ?
0: അതേ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: You're listening to Radio

0: എടിഎം കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: നൈൻ വൺ സെവൻ ഈവനിംഗ്സ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Ruji Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM-ൽ 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 1:34. മറ്റൊരു ബർത്ത്ഡേ വിഷ്, നമ്മളിങ്ങനെ ബർത്ത്ഡേ വിഷ് ഒരാളുടെ പറഞ്ഞു പോകുമ്പോഴാണ് വേറെ ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുത്. അർജുനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് ബർത്ത്ഡേ വിഷസ് അറിയിക്കാനായിട്ട് വിട്ടുപോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ബ്രോയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. വൈഫിൻ്റെ പേര് വന്നിട്ട് ലക്ഷ്മി എന്നാണ്. സോ ലക്ഷ്മിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ബർത്ത്ഡേ വിഷസ് ദാ ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം. തീർച്ചയായിട്ടും ഈ സന്തോഷം മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതേപോലുള്ള വിഷസൊക്കെ തന്നെ സെൻഡ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. മറ്റൊരു ഗെയിമുമായിട്ട് നമ്മളിങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് സംതിങ് ട്രെൻഡിങ് ഗെയിം ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു കാര്യം അങ്ങ് ഷെയർ ചെയ്ത് കളയാന്ന്. യെസ്, ഐ ഹാവ് സംതിങ് ട്രെൻഡിങ്. യൂഷ്വലി ഞാൻ ഫാഷൻ്റെ കാര്യവും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത്. ബട്ട് ദെൻ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു സിനിമയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രൊമോഷൻ. ആ ഒരു പ്രൊമോഷനിൽ നമ്മുടെ ഫഫ ഉഫ് ഒരു രക്ഷയില്ല കേട്ടോ. ആ മനുഷ്യൻ്റെ എനർജി ഞാനിങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ മാത്രമല്ല, ഒട്ടുമിക്കവാറും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഒക്കെ തന്നെ അത്യാവശ്യം യൂസ് ചെയ്യുന്നവർക്ക് ആ വീഡിയോ കണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇഫ് അറ്റ് ഓൾ യു ഹാവ് നോട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫാഫയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന ആ മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്ത് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്ത് പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ച് കഴിഞ്ഞു. ഐ മീൻ കോളേജിലുള്ള ആ ഒരു സെറ്റപ്പ് ആയിരുന്നുകൊണ്ട് തന്നെ ഒരു രക്ഷ ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പാട്ടിന്, ഈ പെർട്ടിക്കുലർ സോങ്ങിന്. ആവേശത്തിനും എല്ലാ കുറവും വേണോ? ഫാഫയും കൂടെ സ്റ്റേജിലായപ്പോൾ പിള്ളേർ വേറെ ലെവലിലായിരുന്നു പൊളിക്കൽ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഇതാ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. എന്തായാലും ട്രെൻഡിങ്ങിലിരിക്കുന്ന ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുപോയപ്പോൾ ഈ പാട്ട് കേൾക്കാനായിട്ടുള്ള ആഗ്രഹം ഒബ്വിയസ്ലി വരുമല്ലോ. ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടി ഡാപ്സിയ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് coming up on Qatar's happiness frequency.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7:05 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണർ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് ഇവിടെയുള്ളത്. വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീസൺ ആൻഡ് അത് ബേസ് ചെയ്ത് വരുന്ന എന്താണ് ഒരു കോമ്പറ്റീഷൻ. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ മാത്രമല്ല, ഒത്തിരി പേര് സ്ക്രിപ്റ്റ് എങ്ങടേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. സീസൺ 4 ഓഫ് റേഡിയോ ഡ്രാമ ഫസ്റ്റ് ബെൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഓഡിഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ആ ഒരു നോർമൽ ലൈഫിൻ്റെ കൂടെ ചെറുതായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. ബിക്കോസ് മെയിൽ ഐ ഡി പലർക്കും കിട്ടിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. റേഡിയോ ഡ്രാമ സ്ക്രിപ്റ്റ് അയക്കേണ്ട മെയിൽ ഐ ഡി ഒന്ന് പറയാമോ ചോദിച്ചിട്ടാണ് മെസ്സേജ്.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.

0: സി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: സോ അതാണ് നമ്മുടെ മെയിൽ ID PR@suno.qa എന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ വൺസ് യുവർ സ്ക്രിപ്റ്റ് ഇസ് സെലക്റ്റഡ്, തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഒരു കോൺടാക്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് മത്സരത്തിലേക്ക് ഭാഗമാകുന്നു. ഫൈനലി ദ ഫൈനൽ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും. ആൻഡ് ദിസ് ഈസ് എ വേറിട്ട എക്സ്പീരിയൻസ്, കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഐ ഹവ് ബീൻ എക്സ്പീരിയൻസിങ് ദിസ്. ഐ മീൻ 2 വർഷമല്ല കേട്ടോ, 1 വർഷമായിട്ട് ആ ഒരു വെരി ഫസ്റ്റ്, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബെൽ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ മച്ച് ഓഫ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ആ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ മനസ്സിലാക്കിയവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആഗ്രഹമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ PR@suno.qa എന്ന വെബ്സൈറ്റിൽ എന്ന ആ ഒരു മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങളുടെ എൻട്രീസ് അയച്ചു തരേണ്ടത്. ആ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചൂട് അത്യാവശ്യം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കൂളായിട്ടുള്ള സംഭവങ്ങൾക്ക്, ഈ കൂൾ സംഭവങ്ങളെന്ന് പറയുമ്പോൾ ഷുഗർ കണ്ടൻറ്റുള്ള ഒരുപാട് ഭയങ്കര ഹെവി ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസും ഷേക്കൊക്കെ തന്നെ കുടിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഫ്രൂട്ട് ജ്യൂസ് മേടിക്കുകയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഏറ്റവും ബെസ്റ്റാണ്. ബട്ട് അധികം തണുപ്പില്ലാണ്ട്, ബിക്കോസ് ഒരുപാട് പേർക്ക് തന്നെ ത്രോട്ട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ കഫമൊക്കെ ഭയങ്കരമായിട്ട് ചെസ്റ്റിൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഈ സാധ്യതകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ ഒരാൾ മനസ്സിലാക്കി പറഞ്ഞു തരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ ഓൾമോസ്റ്റ് ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ചൂടത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഓഫീസിലേക്ക് കയറുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്പേസിലേക്ക്, നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ആണെങ്കിൽ പോലും തണുത്ത വെള്ളം ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് പോയി എടുത്ത് കുടിക്കരുത്. ഇറ്റ് ക്യാൻ എഫക്ട്. ചിലപ്പോൾ നമ്മളത് കുടിക്കുന്ന സമയം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര കൂളായിട്ട് തോന്നാം, ഉള്ളിൽ കഫം ഫോം ചെയ്യും, അത് പിന്നെ പ്രശ്നമാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, സ്പെഷ്യലി ഫെസ്റ്റിവൽ സീസണൊക്കെ വരാൻ പോകുന്നു, ആ ഒരു സമയത്ത് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറീസ് നമുക്ക് മിസ്സാവും. അവരോർമ്മപ്പെടുത്തൽ പറയുമ്പോൾ ഇതാ ഈ ഒരു കാര്യം വിട്ടുകളയണ്ട.
5: Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: And ഇന്നത്തെ ദിവസം
7: brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: ഇടയ്ക്ക് അപ്പുണ്ണിക്ക് സംസാരിക്കാൻ ഞാൻ സ്പേസ് കൊടുത്തില്ല അല്ലേ? ഓക്കെ, സാരില്ല. എന്തായാലും ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബെല്ല് റിങ് ചെയ്യുമ്പോൾ വെള്ളം ഒരു സിപ്പ് കുടിക്കാനായിട്ട് മറന്നു പോകരുത്. പാസ് ഇറ്റ് ഓൺ ടു യുവർ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് എവറിബഡി. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ, ഈവൻ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ പോലും, ടേക്ക് ഇറ്റ് ആസ് എ റെസ്പോൺസിബിലിറ്റി. വെള്ളം കുടിക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. സ്റ്റേ ഹൈഡ്രേറ്റഡ് എവറിബഡി. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കും. മറ്റൊരു സോങ് ഇസ് വെയ്റ്റിംഗ്, സൂത്രധാരൻ എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: This is Radio Suno 91.7 FM, Qatar's favorite radio.

ആയുജ്യനകലാസ്യം സരസമധുരം സമശരങ്ങളെയ്തു അമൃതപുളിനും പ്രണയഭരിതരാകും ഹൃദയ തരളം അമൃതി ഗുഞ്ജമായി ഹരിതഭുവനമനുപമ സ്വര

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്.
2: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: 917 evenings.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സ് ഇൻ്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 49:58. അങ്ങനെ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക്. നമുക്ക് പലപ്പോഴും തന്നെ മിസ്റ്റേക്സ് സംഭവിക്കുക എന്നുള്ളതാണ് ലൈഫിൽ. പക്ഷേ സംഭവിച്ചു കൂടാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത മിസ്റ്റേക്സ് നമ്മളൊന്ന് കോഷ്യസ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ എ ലോട്ട് ഓഫ് തിങ്സ് കെൻ ബി അവോയ്ഡഡ്.
4: Ladies and gentlemen, please fasten your seat belts.
5: Boarding pass. Dear passengers, have a safe and comfortable flight.
3: Something related to travel ആണെന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. യെസ്, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ട്രാവൽ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഡിഫറെൻ്റ് സൈറ്റുകളിലായിട്ട് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത് ബേസ് ചെയ്ത് നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എയർലൈൻസിൽ നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് അത്രമാത്രം അടിപൊളി ഓഫേഴ്സൊക്കെ തരുന്ന ഖത്തർ എയർവേയ്സിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം, അത് ആക്സസ് ചെയ്യുന്ന ഒരുപാട് പേര് തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ ഒരു ബോട്ട് ഫെസ്റ്റിവൽ, ഖത്തറിൽ നടക്കാൻ പോകുന്ന ബോട്ട് ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഖത്തർ എയർവേയ്സ് ഇസ് ഗിവിങ് എ ലോട്ട് ഓഫ് ഡിസ്കൗണ്ട്സ് ട്രാവൽ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ. എല്ലാ ക്ലാസ്സിനും, നോട്ട് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്, പ്രീമിയം ക്ലാസ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്രം ദ ബിഗിനിങ് ക്ലാസ് ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അവെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഖത്തർ എയർവേസ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് സ്കാംസ് ഒക്കെ തന്നെ പോകുന്നുണ്ട്. ആൻഡ് ഖത്തർ എയർവേസ് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ദാറ്റ് എല്ലാ കസ്റ്റമേഴ്സും തന്നെ ഒന്ന് ഡീറ്റെയിൽസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഒഫീഷ്യലായിട്ടുള്ള ഖത്തർ എയർവേസിൻ്റെ ആ ഒരു പേജ്, ഇതാണ് ഖത്തർ എയർവേസ് എന്നുള്ളത് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വേരിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും യെല്ലോ കളർ. ഈ ഒരു പേജിൽ നിന്ന് മാത്രം വരുന്ന അപ്ഡേറ്റ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യണമെന്നാണെങ്കിലും @QRSupport എന്ന് പറഞ്ഞിട്ട്, അതാണ് അവരുടെ ഒഫീഷ്യൽ ഇതെന്ന് പറയുന്നത്, @QRSupport എന്നുള്ളത് ഖത്തർ എയർവേസിൻ്റെ സപ്പോർട്ട് അല്ല കസ്റ്റമർ സപ്പോർട്ടിനുള്ള ഓപ്ഷനാണ്. ഇതല്ലാണ്ട് വേറെ സൈറ്റുകൾ, നമ്മൾ വേറെ വെബ്സൈറ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഓർ കൺഫേം ഇറ്റ് ട്വൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഒത്തൻറ്റിക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പല രീതിയിലുള്ള സ്കാംസും കാര്യങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ തന്നെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഖത്തർ എയർവേസ് തരുന്നുണ്ട്. ആൻഡ് പലപ്പോഴും OTPs ഒക്കെ തന്നെ ഷെയർ ചെയ്യരുതെന്നുള്ളത് നമുക്കറിയാം. ഡയറക്റ്റ് ഈ പറഞ്ഞ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ട്സിൽ നിന്നായിരിക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് വരുന്നത്. സോ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിങ് എ കംഫർട്ടബിൾ ആൻഡ് സേഫ് ഫ്ലൈറ്റ്.

ഓൺ ദാറ്റ് നോട്ട് ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ജസ്റ്റ് ബി സേഫ് ആൻഡ് കോഷ്യസ് ഇൻ യുവർ ലൈഫ്. പ്രിക്കോഷൻസ് എപ്പോഴും തന്നെ എടുക്കുക, കാരണം അങ്ങനെയുള്ള പ്രിക്കോഷൻസ് നമ്മളെ വലിയ അപത്തിലേക്ക് കൊണ്ടുവിടാൻ ആയിട്ടുള്ള സാധ്യതകൾ കുറവാണ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 8 മണി കഴിഞ്ഞ 3:54. Yet another beautiful evening day. നമ്മള് നൈറ്റിലേക്ക് ഇങ്ങനെ ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തന്നെ ഞാൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി വെൻ യു ആർ ട്രാവലിംഗ്, അതൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഇന്നത്തെ ദിവസം ഇച്ചിരി മണി കൂടാനുള്ള സാധ്യതയുണ്ടോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഓഗസ്റ്റ് 10 എന്നുള്ള ദിവസത്തിന് ശരിക്കും രണ്ട് പ്രത്യേകതകൾ എനിക്ക് പറയാനുണ്ട്. വൺ ഇസ് ലേസി ഡേ. നമ്മുടെ മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് കേട്ടോ. നമ്മൾ മടിയന്മാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മടിയന്മാർക്കല്ല, ഒബ്വിയസ്ലി എല്ലാവരിലും ഒരു മടിയൻ ഉണ്ട് എന്നുള്ളത് ബേസിക് ഫാക്റ്റാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മളിലേക്ക് ഇവോക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഏതൊരു പോയിന്റിലാണോ നമ്മൾ മടിയനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ദാറ്റ് ഇസ് ദ പോയിന്റ് യു പ്രൂവ് ദാറ്റ് ഓഗസ്റ്റ് 10 നമുക്കുള്ള ദിവസമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ആ ഒരു ആഘോഷവും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ടു ഓൾ മൈ മടിയന്മാർ ഔട്ട് ദെയർ ഇൻക്ലൂഡിങ് മീ, അടിപൊളി ഒരു മടിയൻ ദിവസം ഇങ്ങനെ വിഷ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ മടി കാണിച്ചിട്ട് കാര്യമില്ല, ദിവസം ദേ അവസാനിക്കാറായി. ബട്ട് മടിയുടെ ഭാഗത്ത് മറ്റേ കോൺട്രറി ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ഡേ എന്ന് പറയുന്നത് ഇന്ന് ബ്ലോഗിംഗ് ഡേ ആണ്. സോ തീർച്ചയായിട്ടും ബ്ലോഗിംഗ് ഡേ നമ്മൾ കഴിഞ്ഞ ആ ഒരു സെലിബ്രേഷൻ നടന്ന സമയം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കമ്മറേഷൻ എന്തിനാണ് നമുക്ക് ബ്ലോഗിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ തന്നെ, അതിൻ്റെ ഒരു വേറെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ AI, അതേപോലെ തന്നെ പല രീതിയിലുള്ള ടെക്നോളജിയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കാണാനും അതേപോലെ തന്നെ പലരെയും തന്നെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ബ്ലോഗിങ് എന്നുള്ളത്. ആൻഡ് ബ്ലോഗിങ്, ചില വ്ലോഗേഴ്സ് ആർ ദെയർ ഹൂ ഗിവ് ക്വാളിറ്റി കണ്ടന്റ്. ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സംഭവം, നമ്മൾ ഇമാജിൻ ചെയ്യാത്ത. ഐ ഡോണ്ട് പേഴ്സണലി ബിലീവ് വ്ളോഗിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ക്യാമറ ഓൺ ചെയ്യുന്നു, നമുക്ക് തോന്നിയത് പറയുന്നു, ഇറ്റ്സ് നോട്ട് വ്ളോഗിങ്. ബട്ട് സ്റ്റിൽ there are people out there who give valuable contents, who give quality contents. അങ്ങനെയുള്ള ഒരു വ്ളോഗറെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് പോകാനായിട്ട് മറക്കണ്ട. 5000917 അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വ്ളോഗർ ആരാണെന്നുള്ളത് എനിക്ക് കൂടി മനസ്സിലാവും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട വ്ളോഗർ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കൂടി കടക്കുന്നു, ഭാസ്കർ ദി റാസ്കൽ എന്ന മൂവിയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.
3: Welcome back once again to Radio Sun 91.7 FM 917 evenings in the time. Sandeep Vada Khude Ola, the studio clock till samayam 8 badi kazhinju 23 minutum 17 secondum. ഇനെന്തോ സമയം പെട്ടെന്ന് പോയ പോലെ ഒരു ഫീല്. അതാ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു വേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ബിഫോർ മൂവിങ് ഇതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്കൊരു ബർത്ത്ഡേ വിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടികളെ റിലേറ്റ് ചെയ്ത ഒരു കാര്യവും കൂടി പറയാനുണ്ട്. വെരി ഫസ്റ്റ് തിങ് നമുക്ക് ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് പോവാം. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വിഷസ് അറിയിക്കും എന്ന പ്രതീക്ഷയിലാണ് മെസ്സേജ് അയക്കുന്നത്. വിനോദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമലു, അമലുവിന് വേണ്ടിയിട്ടാണ് ഈ വിഷസ് അയക്കുന്നത്. അമലു നാട്ടിലാണുള്ളത്, പക്ഷേ ലേറ്റായി പോയെങ്കിലും ദാ ഈ ഒരു വിഷസ് പറയാൻ വിട്ടുപോകരുത് എന്നുള്ള ഒരു കുറിപ്പോടു കൂടിയാണ് വിനോദിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാ എക്സ്ട്രാ കെയറോടുകൂടി ആ ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോലോ. ഹാപ്പി ബർത്ത്ഡേ.

യെസ് യെസ് യെസ്. അപ്പൊ എന്തായാലും ദേ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറയുമ്പോ എന്നെ മടിയൻ എന്ന് വിളിച്ചുകൊണ്ട് ലിജോ ജോസഫ് ദ മെസ്സേജ് അയച്ചേക്കുന്നു. എന്താണ് മടിയൻ? ഈ മടിയൻ ഇപ്പോഴാണോ ഇത് പറയുന്നത്? മടിയനല്ലേ, അപ്പോ ലേറ്റ് ആയിട്ടല്ലേ പറയുള്ളൂ. ഓക്കെ ലിജോ ബ്രോ, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ അടിപൊളി ഇങ്ങനെതാ ഒരുപാട് കഥകളും അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കുമ്പോൾ ഒരു വലിയ ചെറിയ സന്തോഷം, ആ ഒരു സന്തോഷത്തിൽ ഞാൻ എൻ്റെ ദിവസവും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇനി നമുക്ക് കുട്ടികളുടെ, വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസിലേക്ക്, സ്കൂളിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഇറ്റ് വിൽ ബി റിയലി ഹാർഡ് ഫോർ ദെം ടു ഡിസ്കണക്റ്റ്. സോ വെക്കേഷൻ ടൈമെന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മന്ത് എൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ തന്നെ ആ ഒരു സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. ആൻഡ് ആ ഒരു പോസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ മെൻറ്റൽ ഹെൽത്തിനാണ്. സോ അവിടെ ഇവിടെ കരയാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഹൗ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് കമ്മിങ് അപ്പ്. ഇവൻ്റെ ഡീറ്റെയിൽസും ലിസ്റ്റും ഒക്കെ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ് ടു റേഡിയോസ് 91.7 FM. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
0: You are listening to Radio Suno
4: 91.9 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ 917 ഈവനിങ്സ് ഇൻ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 38:13. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള സമയമൊക്കെ ഇതേ ആയി. ആൻഡ് ദെൻ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, ബിക്കോസ് ഹെൽത്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തണുപ്പ് കുടിക്കുന്നതിൻ്റെയും അതുമല്ല പുറത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മളുടെ ഓഫീസിലുള്ള എ സി, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ്, ഇതൊക്കെ തന്നെ നമുക്ക് ടോൺസിലൈറ്റിസ്, ത്രോട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ കോഫ്, ഭയങ്കരമായിട്ടുള്ള ചുമയ്ക്കും ചുമ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്, തോന്നുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് രാത്രി ഉറങ്ങുമ്പോൾ ഉള്ള ഡിസ്കംഫേർട്ട്, ഐ കുഡ് ഇമാജിൻ, അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് രാത്രി ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ് തിങ്, പ്രോപ്പർലി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതും എപ്പോഴും ചെറു ചൂട് വെള്ളം. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ഭയങ്കര ചൂടിൽ നിന്ന് കയറി വന്നാലും തണുത്ത വെള്ളം അല്ലെങ്കിൽ നോർമൽ വെള്ളം ഓപ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ നമുക്കൊരു ത്രോട്ട് ഇഷ്യൂ, ഒരു ത്രോട്ടിന് പ്രോബ്ലം ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഗാർഗിൾ ചെയ്യാനായിട്ട് മറക്കണ്ട. ബേസിക് ഗാർഗിൾ, നമ്മൾ ചൂടുവെള്ളത്തിൽ, ചൂട് മീൻസ് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉറക്കം കുറച്ചുകൂടെ പ്രോപ്പറായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിളിലേക്ക് വീഴുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ ഇഫ് അറ്റ് ഓൾ യു ഹാവ് എ പ്രോബ്ലം ലൈക്ക് ദാറ്റ്, ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. നോട്ട് ടു ഫെക്ക് ദ സ്ലീപ്പ് സൈക്കിൾ എനിവേ, അതിന് നമ്മളൊരു കോംപ്രമൈസും വരുത്തേണ്ട. ഫുഡൊക്കെ തന്നെ ലൈറ്റായിട്ട്, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ത്രോട്ട് ഇഷ്യൂസ് ഉള്ളപ്പോൾ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. നോട്ട് ടു മെയിൻറ്റെയിൻ ദ സൗണ്ട് ആൻഡ് ഓൾ, നമുക്ക് ബേസിക്കലി നമ്മുടെ ത്രോട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഒരു ഹെവിനെസ് ആ ഒരു സമയം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഹെവിനെസ്സും കൂടുതലായിട്ടുള്ള പ്രഷർ കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. ലെറ്റ്സ് ലിസൺ ടു എക്സ്പേർട്സ് അഡ്വൈസ് അല്ലേ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ചുകൊണ്ട് നാളെ വീണ്ടും പാക്കലാം വിത്ത് എ ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ്. ഖത്തറിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ ലെറ്റ്സ് മീറ്റ് അഗൈൻ ഓൺ 917 ഈവനിങ്സ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. Until we meet again, see you. Love you all. Take care.

ഗുഡ് ഈവനിംഗ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. അങ്ങനെ വീണ്ടും നമ്മൾ കഥകളും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര ഞാൻ ഇങ്ങനെ ആലോചിച്ചേ, കുറച്ചു ദിവസം മുമ്പ് നമ്മള് ഫോർഗോട്ടൺ മെലഡീസ്, അതല്ലെങ്കിൽ ചില സിനിമകളിൽ കുറച്ചും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യപ്പെടാമായിരുന്നു എന്ന് തോന്നിയ ചില പാട്ടുകളെ പറ്റിയിട്ടായിരുന്നു. അന്ന് കുറച്ച് മെസ്സേജ് ഒക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു അതിൻ്റെ ഒരു പാട്ടോ ചെയ്താലോ എന്ന്. വീണ്ടും അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ, എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് പാട്ടുകളുമായിട്ടാണ് അങ്ങനത്തെ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ജി എസ് വിജയൻ സാർ ഡയറക്ട് ചെയ്ത്, സുരേഷ് ഗോപിയും ടബുവും പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിച്ച കവർ സ്റ്റോറി എന്ന സിനിമ ഓർമ്മയുണ്ടോ? സംഭവം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയൊക്കെ ആയിരുന്നെങ്കിലും അതിലെ പാട്ടുകൾ ഭയങ്കര രസമായിരുന്നു. പെട്ടെന്ന് കവർ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരാൻ സാധ്യതയുള്ള പാട്ട് ഇതാണ്.

പക്ഷെ ഇതല്ല, ഒരു 3 മിനിറ്റ് മിറാക്കിൾ സോങ് എന്നറിയപ്പെടുന്ന ഒരു പാട്ടുണ്ട് ഇതില്. കാര്യം അക്കാലത്ത് മലയാള സിനിമയിൽ ഭൂരിഭാഗം മെലഡി ഗാനങ്ങൾ ഒരു 4 to 5 മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ളതാണ്. എന്നാൽ ഈ പാട്ടിന് ആകെ ഒരു ഡ്യൂറേഷൻ 3 മിനിറ്റ് സംതിങ്ങേ ഉള്ളൂ. അപ്പൊ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ഭംഗിയുള്ള ഒരു മെലഡി സോങ്, ഗംഭീര ഓർക്കസ്ട്രേഷനും വരികളും ഒക്കെ ചേർന്ന ഒരു ശരത് മാജിക്. അല്ലെങ്കിലും അറിയാം, ശരത് സാറിന്റെ പാട്ടുകൾ പാടുക എന്നത് ഏതൊരു ഗായകനും വലിയൊരു വെല്ലുവിളിയാണ്. അദ്ദേഹം സാധാരണ ഇനങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് പാട്ടുകാർക്ക് പെട്ടെന്ന് വഴങ്ങാത്ത ചില കോംപ്ലക്സ് നോട്ടുകളായിരിക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ കൊണ്ടുവരാറ്. ശരദാസ് ഏറ്റവും ചിത്ര ചേച്ചിയിൽ ആ പാട്ട് വളരെയധികം സേഫ് ആയിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം നേടാത്തത് കൊണ്ട് തന്നെ പാട്ടുകളും അന്ന് അത്ര അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ പിന്നീട് ഈ പാട്ടുകൾ കേട്ട് കേട്ട ആളുകൾ ഇതിന്റെ പിന്നാലെ ഇൻസ്റ്റാറീലും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെയും തോന്നിയൊരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫോഗോട്ടൺ മെലഡി ആവാം, അതല്ലെങ്കിൽ ചില സിനിമയിൽ ചില പാട്ടുകൾ ഹിറ്റായ അത്രയും ഹിറ്റാവാതെ പോയി അവിടെ ഒളിഞ്ഞിരുന്ന ഒരു പാട്ടിന്റെ പിന്നാലെയുള്ള ഒരു യാത്രയായിരിക്കും. ഈ പാട്ട് എന്റെയൊക്കെ ഒരു സ്കൂൾ ടൈമിൽ എന്റെ അറിവിൽ ഇതൊരു വലിയ ഹിറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊരു ഫോഗോട്ടൺ മെലഡീസിൽ ഉൾപ്പെടുത്തണമോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. രണ്ട് വലിയ വിജയങ്ങളാണ് ഈ ഒരു പാട്ടിന്റെ പേര് കൊണ്ടുണ്ടായത്. ഒന്ന് ഇതൊരു സൂപ്പർ ഹിറ്റായി, മറ്റൊന്ന് ഈ പാട്ടിന്റെ വരി ഇൻസ്പയർ ചെയ്ത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയും നിർമ്മിക്കപ്പെട്ടു. ഒരു കൽ ഒരു കണ്ണാടി, ശിവ മനസ്സുക്കുള്ള ശക്തി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ജീവയൊക്കെ ആയിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ ചിത്രത്തിന് വേണ്ടി യുവൻ ശങ്കർ രാജയും ഗാനരചയിതാവും നാ മുത്തുകുമാരും ചേർന്നൊരു പാട്ടൊരുക്കി. സിനിമയിൽ നായകനും നായികയും എപ്പോഴും വഴക്കാണ്, പരസ്പരം ഇഷ്ടമാണെങ്കിലും അഹങ്കാരവും ഈഗോയും കാരണം അത് തുറന്നു പറയാൻ ഇരുവർക്കും സാധിക്കുന്നില്ല. നായകനും നായികയോടുള്ള കടുത്ത പ്രണയവും അതേസമയം അവൾ നൽകുന്ന വേദനയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ലവ് ഫെയിലർ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെലഡിയാണ് വേണ്ടിയത്. സോ ഒരു സാധാരണ പ്രണയഗാനത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും എഴുതണമെന്ന് നാ മുത്തുകുമാരും ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ വരികൾ കുറിക്കുന്നത്. അതായത് ഒരു കണ്ണാടിയിൽ ഒരു കല്ല് വന്ന് വീഴുമ്പോൾ അത് ഉടയാതിരുന്നാൽ അതാണ് യഥാർത്ഥ പ്രണയം. പക്ഷെ അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ഡിഫിക്കൽട്ടായ കാര്യമാണ്. പക്ഷെ സംഭവിച്ചാലോ, ഒരു മിറാക്കിൾ നടന്നാലോ എന്നാണ്. യുവൻ ശങ്കർ രാജ ഈ വരികൾക്ക് ഈണം നൽകാനിരുന്നപ്പോൾ ഇത് കനത്ത മെലഡിയിൽ ഒതുങ്ങാനായിട്ട് പുള്ളിക്ക് ആഗ്രഹമില്ല. വരികളിൽ വിരഹമുണ്ടെങ്കിലും പാട്ടിന്റെ മ്യൂസിക്, അക്കോസ്റ്റിക് ഗിറ്റാർ ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ചൊരു ഫീൽ ഗുഡ് വൈബിലേക്ക് കൊണ്ടുവരാൻ പുള്ളി ആഗ്രഹിച്ചു. അങ്ങനെ അക്കോസ്റ്റിക് ഗിറ്റാറിന്റെ നോട്ട്സ് യുവൻ തന്നെ സ്റ്റുഡിയോയിൽ വെച്ച് പലതവണ മാറ്റി മാറ്റിയാണ് ചിട്ടപ്പെടുത്തിയത്. യുവൻ പാടിയ വേർഷനും മറ്റൊരു ഗായകൻ പാടിയ വേർഷനും ഉണ്ട്. പക്ഷെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് യുവന്റെ വോയിസിൽ കേട്ടപ്പോഴേക്ക് യുവന്റെ വോയിസിനാണ് കുറച്ചും കൂടെ റോ ഫീല്, ആ പെയിനും ഒക്കെ കുറച്ചും കൂടെ ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇത് യുവന്റെ വോയിസിലാണ് അന്ന് റിലീസ് ചെയ്തതും. എന്റെ അറിവിൽ ഈ പാട്ട് അക്കാലത്ത് തമിഴ് സിനിമയിലൊരു വിപ്ലവമായിരുന്നു, എസ്പെഷ്യലി അന്നത്തെ യൂത്തിന്റെ ഇടയിൽ.

റേഡിയോ സുനോ, ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിൽ എവിടെയോ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ ചില സിനിമകളിലെ ഹിറ്റായ പാട്ടുകളുടെ ഇടയിൽ മുങ്ങിപ്പോയ ചില പാട്ടുകളുടെ പിന്നാലെ. ഡയറക്ടർ മുരളീകൃഷ്ണൻ ഒരുക്കിയ ഒരു കോമഡി മൂവിയാണ് ചന്ദമാമ, ഓർമ്മയില്ലേ? ഈ സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഈ സിനിമ യൂത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ഘടകം സിനിമയ്ക്ക് വേണമെന്ന് നിർമ്മാതാക്കൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അന്നത്തെ ബോളിവുഡ് സെൻസേഷൻ മംമ്ത കുൽക്കർണിയെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് സമീപിക്കുന്നത്. ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഔസേപ് അച്ഛൻ സാർ ഒരുക്കിയ ഈ ഫാസ്റ്റ് മെലഡിയും പിന്നെ പ്രതിഫലത്തിന്റെ ആ തുകയൊക്കെ കേട്ടപ്പോഴേക്ക് അവർ ഓക്കെ ആയി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചൊരു വലിയ സെറ്റൊക്കെ ഇട്ടിട്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്തത്. അത് ഒരു ഡിസംബർ മാസം രാത്രി, നല്ല തണുപ്പുള്ള രാത്രി, വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഒക്കെ മമത കുൽക്കർണിയും ചാക്കോച്ചനെയും ഡാൻസും ഒക്കെ കാണാനായിട്ട് ജനങ്ങൾ തിങ്ങി നിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണയായി വയലിൻ ഓർക്കസ്ട്രേഷനും മെലഡികളൊക്കെ ചെയ്യുന്ന ഔസേപ്പച്ചൻ സാറ് ഈ പാട്ടിൽ തീർത്തും വെസ്റ്റേൺ സ്റ്റൈലാണ് യൂസ് ചെയ്തേക്കുന്നത്, ലൈക് സിന്തസൈസേഴ്സും ബീറ്റുകളും ഒക്കെ ഉപയോഗിച്ച്. ഒപ്പം ഉണ്ണിമേനനും സുജാതയുടെ മാജിക്കൽ ഫീലും കൂടെ ആയപ്പോൾ പാട്ട് വേറെ ലെവലായി. പക്ഷേ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ചന്ദമാമ എന്ന പാട്ടിനായിരുന്നു കൂടുതൽ ആരാധകർ.

റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: Hi, namaskaram. Njan ninnu appan cherthana. Namada kondam chestarle. Radio Cinema. Radio Cinema.

ബെസ്റ്റ് റേഡിയോ സുനോ ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. യെസ് സുനോ മെലഡീസിലൂടെ നമ്മൾ അങ്ങനെ ഒരു യാത്രയിലാണ്. ചില ഫോഗോട്ടൺ മെലഡീസ്, അതല്ലെങ്കിൽ ചില ഹിറ്റ് പാട്ടുകൾ ഒരു സിനിമയിൽ വന്ന് അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ ചില പാട്ടുകളുടെ പിന്നാലെ. അങ്ങനെ പറയുമ്പം 2003 പുറത്തിറങ്ങിയ ജിസം സിനിമ ആരും മറക്കില്ല. മനസ്സിലിപ്പോ പോയ പാട്ട്

കാരണം ഈ പാട്ടല്ല. ശ്രേയ ഘോഷാൽ ദേവദാസ് എന്ന സിനിമയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ആ പാട്ടിന്റെ ഒരു രീതിയോ സ്ട്രക്ചറോ ആയിരുന്നില്ല ജിസമിലെ സോങ്സ്. അതുകൊണ്ട് തന്നെ ജിസമിലെ പാട്ട് ബോളിവുഡിൽ ഒരു വേഴ്സറ്റൈൽ റൊമാന്റിക് ഗായിക എന്ന ടാഗും കൂടെ ശ്രേയക്ക് കൊടുത്തു. ബാഹുബലി, RRR, അതുപോലെ മലയാളത്തിലൊക്കെ ഒത്തിരി എല്ലാ ലാംഗ്വേജിലും ഒരുപാട് നല്ല മെലോഡിയസ് റൊമാന്റിക് അടിപൊളി പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള MM കീരവാണി സാറാണ് ഈ പാട്ട് മ്യൂസിക് ചെയ്തേക്കുന്നത്. ബോളിവുഡിൽ അദ്ദേഹത്തെ അറിയുന്നത് MM ക്രീം എന്നാണ്. വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളും ഇന്ത്യൻ മെലഡിയും തമ്മിൽ വളരെ ബ്യൂട്ടിഫുള്ളി ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കേൾക്കുമ്പോൾ ഒരു ഡ്രീമി ഫീലിലേക്ക് നമ്മൾ പോകുന്ന പോലെ തോന്നണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഈ പാട്ട് കേൾക്കുമ്പോഴും. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ നീലേഷ് മിശ്രയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാവായ മഹേഷ് ഭട്ട് അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശം വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു കാമുകി തന്റെ പങ്കാളിയെ ഈ ലോകത്തിലെ തിരക്കുകളും സ്ട്രെസ്സും ടെൻഷനിൽ നിന്നെല്ലാം അകറ്റി നക്ഷത്രങ്ങൾ നിറഞ്ഞ മറ്റൊരു മാന്ത്രിക ലോകത്തേക്ക് ക്ഷണിക്കുന്നതാണ് സാഹചര്യം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. സുനോ മെലഡീസിന്റെ ടൈം കൂടെയുള്ളത് ബോബിയാണ്. സുനോ മെലഡീസിലൂടെ നമ്മൾ ചില ഫോർഗോട്ടൻ മെലഡീസ്, അതല്ലെങ്കിൽ ചില പാട്ടുകൾ ചില സിനിമയിൽ ഹിറ്റ് ആകുമ്പോളേ മറന്നു പോകുന്ന വേറെ ചില പാട്ടുകൾ ഉണ്ടാവുക സിനിമയിൽ. അങ്ങനെ പറയുമ്പോൾ ഈ പാട്ട് അങ്ങനെ മറന്നുപോയൊരു മെലഡിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പോഴാണെങ്കിലും ഇത് കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. കമൽ സാറിന്റെ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രം. പ്രശസ്ത മ്യൂസിക് ബാൻഡായ റെക്സ് ബാൻഡ് വഴി ശ്രദ്ധേയനായ അൽഫോൺസ് ജോസഫ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായി മാറിയ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണിത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു മൂവി സോങ് സ്റ്റൈലിൽ നിന്നൊക്കെ മാറി ഒരു വെസ്റ്റേൺ പ്രോഗ്രാമിംഗ് ഒക്കെ കൂട്ടിയാണ് ഇതിലെ പാട്ടുകളെല്ലാം അൽഫോൺസ് ചെയ്തിരുന്നത്. ഈ പാട്ടിൽ അക്കോസ്റ്റിക് ഗിറ്റാറിന്റെയും കീബോർഡിന്റെയും ഉപയോഗം അന്നത്തെ കാലത്ത് ഒരു ചേഞ്ച് ആയിരുന്നു. പിന്നെ അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ ഹരമായി മാറിയ ഒരു ഗായകനാണ് കാർത്തിക്. കാർത്തിക്കാണ് ഇത് പാടിയേക്കുന്ന ഒപ്പം ജോൾസ്നെ. കൈതപുരം ദാമോദരൻ നമ്പൂതിരി സാധാരണയായിട്ട് ഇത്തിരി സാഹിത്യങ്ങളൊക്കെ ഉപയോഗിച്ച പ്രണയഗാനങ്ങൾ എഴുതി നമുക്കറിയാം. പക്ഷെ ഇത് ടീനേജിലെ കുട്ടികളുടെ ഒരു പ്രണയവും കഥയും ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വരികളും വളരെ സിമ്പിൾ ആക്കി കുറച്ച് വെസ്റ്റേണൈസ്ഡും കൂടെ ആക്കി. കാര്യം ട്യൂൺ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ വരികളിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം എന്ന്. അപ്പൊ എങ്ങനെയാ ആ പാട്ടിലേക്ക് പോവല്ലേ?

0: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
1: You're listening to Radio 91.7

ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്നത്തെ യാത്ര, ചിലപ്പോൾ ഇത് ഫോഗറ്റൻ മെലഡി ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില സിനിമയിൽ ഹിറ്റാവാതെ പോയൊരു പാട്ട്, പിന്നീട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയി മാറിയത്. ലെജൻഡായ ഒരു അച്ഛനുള്ളപ്പം സ്വന്തമായ ഒരു ഐഡന്റിറ്റി മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല. ഞാൻ പറഞ്ഞത് ലെജൻഡ് ഇളയരാജ സാറിന്റെ മകൻ കാർത്തിക് രാജയെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പാട്ടുകളുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി പറയുന്ന ഒരു സിനിമയുണ്ട്, മാധവനും ജ്യോതികയും അഭിനയിച്ച ഡും ഡും ഡും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനും ഒരു കമ്പോസിംഗ് സ്റ്റൈലുമാണ് ഈ പാട്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാട്ടിനിടയിൽ വരുന്ന വയലിൻ, ഫ്ലൂട്ട് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നും സംഗീത വിദ്യാർത്ഥികൾ ഒരു പാഠപുസ്തകം പോലെയാണ് ഈ പാട്ടിനെ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. അച്ഛന്റെ നിഴലിൽ നിന്നും മാറി സ്വന്തമായ ഒരു സ്പേസ് കെട്ടിപ്പടുത്താൻ കാർത്തിക് രാജയ്ക്ക് ഈ ഒരൊറ്റ ഗാനത്തിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. 90s അവസാനത്തിലും 2000s തുടക്കത്തിലും ഒക്കെ തെന്നിന്ത്യൻ മെലഡികളിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു ഹരിഹരൻ സാറും സാധന സർഗം മാമും. ഇവരൊന്നിച്ച ഒരു മാജിക്കൽ സോങ്ങും ആണ് ഇത്. അന്നത്തെ കാലത്ത് ഈ പാട്ടൊരു ഹിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, ബട്ട് എവിടെയോ വെച്ചതൊരു ഫോർഗോട്ടൻ മെലഡിയായി മാറിയോ?

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ ഇന്നത്തെ നമ്മുടെ യാത്ര ചില ഫൊഗോട്ടൺ മെലഡീസ്, അതല്ലെങ്കിൽ ചില പാട്ടുകൾ, ചില സിനിമകളിലെ ഹിറ്റ് പാട്ടുകളുടെ ഇടയിൽ മുങ്ങിപ്പോയി എന്നൊക്കെ എനിക്ക് തോന്നുന്ന ചില പാട്ടുകളുടെ പിന്നാലെ ആട്ടോ. 90s മലയാള സിനിമയിൽ തരംഗമായിരുന്ന കൈതപ്പുറം ജോൺസൺ മാഷ്, അതല്ലെങ്കിൽ കൈതപ്പുറം ബോംബെ രവി കൂട്ടുകെട്ടിൽ നിന്ന് മാറി പൂർണ്ണമായും ശാസ്ത്രീയ സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു ചിത്രം ഒരുക്കാൻ സിബി മലയിൽ സാർ തീരുമാനിച്ചു. അങ്ങനെയാണ് സിന്ദൂര രേഖ എന്ന ചിത്രം സംഭവിക്കുന്നത്. എനിക്കറിയാം ഈ പാട്ടായിരിക്കും മനസ്സിൽ വന്നല്ലേ. നീ പാട്ടിന്റെ കാര്യമല്ല, ശരത് സാറാണ് മ്യൂസിക്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ട്യൂണുകളല്ല ശരത് സാർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അന്നത്തെ കാലത്ത് ഒരു സംസാരം ഉണ്ടായിരുന്നു. പകരം എല്ലാവർക്കും മൂളി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ശരത് സാർ ഇതിൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ രണ്ട് ട്യൂണുകൾ, അതായത് രണ്ട് വ്യത്യസ്ത രാഗങ്ങളിലുള്ള ട്യൂണുകളെ ഒരൊറ്റ പാട്ടാക്കി മാറ്റിയ ഒരു മാജിക്കൽ സ്റ്റോറിയുണ്ട് ഈ പാട്ടിന്റെ പിന്നാലെ. ആ കഥ ശരത് സാർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്.
1: രഘുനാഥ് പലേരി സാറും, അപ്പോൾ സിബിചേട്ടനും രഘുചേട്ടനും വന്ന് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് പാട്ടുണ്ടാക്കി.

ഒക്കെ ആയി. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിബിച്ചേട്ടനും ഇഷ്ടമായി, അതുപോലെ രഘുചേട്ടനും ഇഷ്ടമായി. ഇത് കഴിഞ്ഞ് സിബിച്ചേട്ടൻ വീട്ടിൽ പോയി. അപ്പോൾ രഘുചേട്ടൻ നമ്മുടെ തന്നെ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇത് കഷ്ടകാലത്തിന് എനിക്ക്, അപ്പം ഞാൻ പറഞ്ഞു, രഘുചേട്ട നമ്മൾ ഒരു താരാട്ട് പോലെ ഫീലുള്ള ഒരു ലവ് സോങ്ങാണല്ലോ നമ്മൾ ചെയ്യണമെന്ന്, ഞാനൊരു ഓപ്ഷനും കൂടെ തരട്ടെ രഘുചേട്ട, ചുമ്മാതെ അവിടെ അത്രയും നേരം ചുമ്മാതെ സമയമുള്ളതുകൊണ്ട് ഇരുന്നിട്ട്

ഇതും കൂടെ പാടി. ഇത് പാടിയപ്പോ രഘുചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാ, ഇത് രസമായിരിക്കും ഇത് ആ ഒരു സിറ്റുവേഷന്. അപ്പൊ ഞാൻ പറഞ്ഞു രഘുചേട്ടാ അപ്പോ അപ്പൊ മറ്റേത് അത് വേണ്ട എന്താ ഇതും കൊള്ളാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം സിബിചേട്ടൻ വന്നു. സിബിചേട്ടൻ വന്നപ്പോഴും രഘുചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇവൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇത് സിബി കേക്ക് എന്ന് രഘുചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പാടി കേൾപ്പിച്ചപ്പോൾ അത് രഘുചേട്ടനും സിബിചേട്ടനും ഒരുപോലെ ഇഷ്ടമായിട്ട് അവസാനം ഇതിൽ ഏതെടുക്കണമെന്നൊരു ഭീകരമായിട്ടുള്ള കൺഫ്യൂഷനായി. എൻ്റെ അടുത്ത് ചോദിച്ചു ശരത്തിന് ഏത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനേക്കാളും കൺഫ്യൂസ്ഡായി. ഞാനിത് മാറ്റി മാറ്റി ഒരു 100 തവണ പാടിയിട്ടുണ്ട്. സിബിച്ചേട്ടൻ കഷ്ടം പാവം സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പം പറഞ്ഞു ഞങ്ങൾ ദാരാന അതെടുക്ക ശരത്തെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രഘുചേട്ടൻ അത്ര സ്നേഹമുള്ള ആളൊന്നുമില്ല. രഘുചേട്ടൻ പറഞ്ഞു എടാ എന്നാ നീ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർക്കാവുന്നു. അത് ഭീകരമായിട്ടുള്ള സംഭവമാണ്, ചേർക്കാം. പക്ഷെ അത് അവർ അത് അങ്ങനെ ഒരു സുഖമായിട്ടുള്ള ബ്ലെൻഡ് ആവണമെന്നില്ല. ചേരുമ്പോൾ നമുക്കൊരു ജെർക്കുണ്ടാവുന്ന ബ്ലെൻഡ് ആവരുതെന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഇതൊരു ചാലഞ്ചായി. എങ്ങനെങ്കിലും ഇതൊന്ന് ശരിയാക്കിയിട്ട് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
10: യു ആർ ലിസണിംഗ് ടു
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.

രാത്രി റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ചില ഫോർഗോട്ടൺ മെലഡീസ്, അതല്ലെങ്കിൽ ചില സിനിമയിലെ ഹിറ്റ് പാട്ടുകളുടെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു പാട്ട്. ഇനി പറയാൻ പോകുന്ന ഈ പാട്ട് ആക്ച്വലി ഫോർഗോട്ടൺ മെലഡി ആയിരിക്കാം, ചിലർക്ക് ഇതൊരു നൊസ്റ്റാൾജിക് സോങ് തന്നെയായിരിക്കും. സക്കം എന്നുള്ളൊരു ഹിന്ദി മൂവി ഉണ്ട്, ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. മഹേഷ് ഭട്ട് സാറിന്റെ മൂവിയാണ് ഇത്. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ജീവിതകഥ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത് വളരെ അപൂർവമായിരുന്നു. അദ്ദേഹം വരാൻ വേണ്ടി അമ്മ ദിവസങ്ങളോളം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വരുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷത്തെയും തിളക്കത്തെയുമാണ് മഹേഷ് ഭട്ട് ഈ പാട്ടിനായി തെരഞ്ഞെടുത്തത്. അതായത് ഇന്നെന്റെ തെരുവിൽ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ സൂചകം. സിനിമയിൽ നായികയെ അഭിനയിച്ചത് മഹേഷ് ഭട്ടിന്റെ തന്നെ മകളായിരുന്നു പൂജ ഭട്ട്. ഈ ഗാനരംഗത്തിൽ പൂജ ഭട്ട് ധരിച്ചിരിക്കുന്നത് വെറും ഒരു കോസ്റ്റ്യൂം ആയിരുന്നില്ല. അതായത് ആ സാരി ഈ സിനിമയ്ക്കായി ഉപയോഗിച്ചതല്ല, മഹേഷ് ഭട്ടിന്റെ അമ്മ യഥാർത്ഥ ജീവിതത്തിൽ ധരിച്ചതായിരുന്നു പൂജ ഭട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത്. തന്റെ മുത്തശ്ശിയുടെ യഥാർത്ഥ ജീവിതവുമായി പലതും റിസംബിൾഡ് ആയതുകൊണ്ട് തന്നെ അത് സ്ക്രീനിൽ ജീവിച്ചു കാണിക്കാൻ അവരും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ട്യൂൺ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് സംവിധായകൻ മഹേഷ് ഭട്ട് തന്റെ ഭൂതകാലത്തെ കുറിച്ചും അമ്മ അനുഭവിച്ച വേദനകളെ കുറിച്ചും സംഗീത സംവിധായകൻ MM കിരവാണി സാറിനോട് വിശദമായി പറഞ്ഞിരുന്നു. കഥ കേട്ട് കിരവാണി സാർ വളരെ ഇമോഷണലായി. അങ്ങനെയാണ് ഈ മ്യൂസിക് സെറ്റ് ചെയ്യുന്നത്. ഹാർമോണിയത്തിൽ ഈ പാട്ടിന്റെ ആദ്യ ട്രാക്ക് വായിച്ച് കേൾപ്പിച്ചപ്പോൾ തന്നെ മഹേഷ് ഭട്ടിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം കിരവാണിയെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. ഈ പാട്ടിന്റെ കമ്പോസിംഗ് കഴിഞ്ഞപ്പോൾ MM കിരവാണി സാറ് ഈ പാട്ട് പാടാൻ ആദ്യം തിരഞ്ഞെടുത്തത് നമ്മുടെ ചിത്രചേച്ചിയായിരുന്നു. ചിത്രചേച്ചിയുടെ ശബ്ദത്തിന് ഈ പാട്ട് കൂടുതൽ അനുയോജ്യമാകും എന്ന് അദ്ദേഹം കരുതി. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പാട്ട് പിന്നീട് അൽക്ക യാഗ്നിക്കിലേക്ക് എത്തി. അവരുടെ കരിയറിലും ഏറ്റവും മികച്ച മെലഡികളിൽ ഒന്നാണിത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട്

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: This is Radio Suno 91.7 FM, Qatar's favorite.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

सुनो 91.7 FM 91.7 FM

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.